0: நமஸ் சிவாய. யூ ஆர் லிஸ்னிங் டு சைவம் .org ரேடியோஸ், 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம் .org. ஓம் நமஸ் சிவாய.
1: ஓம் நமஸ் சிவாய. டியர் லிசனர்ஸ் ஆஃப் சைவம் .org, தி நெக்ஸ்ட் ப்ரோக்ராம் இஸ் ஸ்பிரிச்சுவல் டிஸ்கோர்ஸ். இன் திஸ் யூ ஆர் அபவுட் டு லிசன் பிரம்மசூத்திரம் கமெண்ட்ரி இன் மலையாளம், பிரசன்டட் பை கைவல்யானந்த சுவாமிகள். தேங்க்யூ. ஓம் நம சிவாய.
2: வேதம் படிச்சு கொண்டு பிராமணியம் வரத்தில் பிதேந்து ஆகும் கழுதையாகும். ஒரு மகாபிராமணன் தான் பறஞ்சிருக்கேன், லாஸ்கம் தான் பறஞ்சிருக்கேன். அதோட பல பலரடி விசாரியும் பறையும், அயோஜ சுவாமிகளும் பறையும். அயோஜி சுவாமி பறையும் வாலும் கரையில்லாத பசுக்களொன்னா வேதம் படிக்கும் அந்த താല്പര്യം മനസ്സിലാക്കാതെ ഇരിക്കുകയും ചെയ്യും. ഇപ്പൊ ശ്രോത്രിയൻ എന്ന് പറയുന്നതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് വേദത്തിന്റെ സാരം കൂടി ഗ്രഹിച്ചവനെന്നാണ്. വേദാധ്യയനം ചെയ്ത് ശരിക്ക് ആത്മബോധം വന്നവന് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ശ്രോത്രിയൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബ്രഹ്മനിഷ്ഠം. അപ്പൊ വേദമന്ത്രങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ല, ജന്മത്തിൽ തന്നെ വേദങ്ങൾ പഠിക്കാൻ കഴിഞ്ഞ് അത് വിചാരം ചെയ്ത് അതിന്റെ ആശയത്തേക്ക് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ഭാഗ്യം തന്നെയാണ്. പക്ഷെ വേദാധ്യയനം ചെയ്തുകൊണ്ട് മാത്രം ഒരാൾ ശ്രോത്രിയൻ ആകത്തില്ല. അങ്ങനെ വേദ അധ്യയനം ചെയ്യുകയും അർത്ഥം ഗ്രഹിക്കുകയും ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ ശ്രോത്രിയൻ എന്ന് വിളിക്കേണ്ടത് കഴുകയെന്നാണ് അത് ഈ ആചാര്യന്മാർ പറയുന്നതാണ് എന്റെ അഭിപ്രായം. വിജയന്റെ സ്വാമിയൊക്കെ ഇത് പലയിടത്ത് ഉദ്ധരിക്കുന്നുണ്ട്. കവി കരണ്ടി ഇതെല്ലാം എന്താണോ കറിയുടെ രസം അറിയുന്നില്ല, പക്ഷെ അത് ഇപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കറി ഇളക്കാൻ ഉപയോഗിക്കുന്ന ദർവി എന്ന് പറയുന്ന കവിയാണ്. അത് നമ്മള് കറി വയ്ക്കുന്ന പാത്രത്തിനകത്ത് കഥ ഇളക്കിക്കൊണ്ടിരിക്കും, പക്ഷെ അതിനൊരിക്കലും അതിന്റെ രസം മനസ്സിലാകത്തില്ല. ഉപ്പാണോ പുളിയാണോ മധുരമാണോ അതിന്റെ ടേസ്റ്റ് മനസ്സിലാകത്തില്ല. അതുപോലെയാണ് വേദം അധ്യയനം ചെയ്ത് അർത്ഥം മനസ്സിലാക്കാത്ത ബ്രാഹ്മണൻ എന്നാണ് എന്നും പറയുന്നത്. അവിടുത്തെ മഹാകഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. അതിനെ ശ്രോത്രിയാണെന്ന് അങ്ങനെ വിളിക്കാൻ പറ്റും. താല്പര്യം മനസ്സിലാകണം. വേദം അധ്യയനം ചെയ്തിട്ട് ഈശ്വര തത്വത്തെ ഗ്രഹിച്ചാൽ അവൻ ശ്രോത്രിയാണ്. ബ്രഹ്മനിഷ്ഠൻ എന്നതിന് ജ്ഞാനാഭ്യാസ നിഷ്ഠൻ എന്ന് വ്യാഖ്യാനിക്കാമോ? ജ്ഞാനാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവനും ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയും. പറഞ്ഞത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. മുമുക്ഷുവിനി അദ്ദേഹത്തിന് ജ്ഞാനി എന്നാണ് പറയുന്നത്. മുമുക്ഷുവും ശ്രവണാദി കാര്യങ്ങളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവനെ ജ്ഞാനി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നത് ശ്രവണ മനന ജിജ്ഞാസങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവനും ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയും. അപരോക്ഷമായ ജ്ഞാനം പ്രാപിച്ച് ആത്മാനുഭൂതിയിൽ തന്നെ ഇരിക്കുന്നവനും ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയും. ഗീതാഭാഷ്യത്തിനും പറ്റും ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്ന ശബ്ദം വരുമ്പോൾ അവിടെ ഈ ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഇരിക്കുന്നവനെന്നുള്ള അർത്ഥത്തിൽ പലയിടത്തും ബ്രഹ്മനിഷ്ഠൻ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. ആ സന്ദർഭം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കും. അതായത് അപരോക്ഷ അനുഭൂതിയിൽ ഇരിക്കുന്ന ജ്ഞാനി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്ന ശബ്ദം. ആചാര്യൻ, ഗുരു, ഉപാധ്യായൻ എന്നീ ശബ്ദങ്ങൾക്ക് എന്താണ് അർത്ഥവ്യത്യാസം? മനുസ്മൃതിയിൽ പറയുന്നത് ആചാര്യൻ, ഉപാധ്യായൻ, ആശ്നോദിക ശാസ്ത്രാർത്ഥം ആചാര്യൻ, ആചാര്യത്തേന കത്തിരി എന്ന് പറഞ്ഞ് മനുസ്മൃതി ചെയ്യുന്നുണ്ട്. ആചാര്യൻ, ഉപാധ്യായൻ തുടങ്ങിയ ശബ്ദങ്ങളുടെ അർത്ഥ വ്യത്യാസം വിശദീകരിക്കുന്നുണ്ട്. മാത്രം അധ്യയനം ചെയ്യിപ്പിക്കുന്നതാണ് അവിടെ ഉപാധ്യായനെന്ന്, എല്ലാ വേദശാഖകളെയും ഗ്രഹിച്ച് അത് അധ്യയനം ചെയ്യിപ്പിക്കാൻ കഴിവുള്ളതാണ് ആചാര്യനെന്ന് ഞാൻ പറയുന്നത്. ഇതെല്ലാം അതിന് ഗുരു എന്ന് പറയുന്ന ശബ്ദം വ്യത്യസ്തമായ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ആചാര്യൻ, ഉപാധ്യായൻ എന്ന് പറയുന്നത് വേദ അധ്യയനത്തെ സംബന്ധിച്ച് വരുന്ന ശബ്ദങ്ങളാണ്. അത് പിൽക്കാലത്ത് പഠിപ്പിക്കുന്ന എല്ലാവരിലും ആ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു, ഉപാധ്യായനെന്നും ആചാര്യനെന്നും. കാരണം അധ്യാപകൻ എന്നുള്ള അടുത്ത് ഉപാധ്യായൻ, ബഹുപാധ്യായൻ, ബിരുദമായിട്ട് ഉപയോഗിക്കുന്നു. കൂടുതൽ ശാസ്ത്രം ഗ്രഹിച്ചിട്ടുള്ളവരെന്നുള്ള അർത്ഥത്തിലാണ് ശ്രുതിയിൽ ആചാര്യവാൻ, ഗുരുഷു, വേദ എന്നൊക്കെ പറയുമ്പോൾ ആചാര്യൻ എന്ന് പറയുമ്പോൾ ആത്മനിഷ്ഠനായ ഗുരു എന്നുള്ള അർത്ഥത്തിലാണ്. സാധാരണ വേദം പഠിപ്പിക്കുന്നവരെന്നുള്ള അർത്ഥത്തിലാണ്. വേദം പഠിപ്പിക്കുന്നതിന് ആത്മനിഷ്ഠ വേണമെന്നില്ല. അയാള് മറ്റൊരാളിൽ നിന്ന് കേട്ട് പഠിപ്പിക്കുന്നു, പഠിക്കുന്നു, അടുത്തയാളെ പഠിപ്പിക്കുന്നു. അതാണ് ആത്മനിഷ്ഠയോ വേദത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെന്നൊന്നും. വേദം ഇങ്ങനെ കേട്ട് പഠിച്ച് ചൊല്ലി പഠിപ്പിക്കുന്ന പല ഉപാധ്യായന്മാരടുത്ത് ഞാൻ വേദത്തിന്റെ അർത്ഥങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, സംശയങ്ങൾ. അവർക്കതൊന്നും അറിയിച്ചില്ല. നമ്മളിങ്ങനെ കേട്ട് പറയുന്നു, തിരിച്ചും പറയുന്നു. ആ സ്വരം മാത്രമേ അറിയൂ, ശബ്ദം മാത്രമേ അറിയൂ. എന്താണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അറിയത്തില്ല. മരണം വരെ അറിയത്തില്ല. അതിങ്ങനെ ജീവിതകാലം മുഴുവൻ അതേതെങ്കിലും ഋഷിത്വർജ എന്നുള്ള മന്ത്രങ്ങൾ പറയുന്ന ആളുടെ എന്താണ് അവിടെ ആ മന്ത്രത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞിട്ടുള്ള വൈദികന്മാര് ആരെയും തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്. പലയിടത്തും ചോദിച്ചിട്ടുണ്ട്, അവർക്കൊന്നും അതിന്റെ അർത്ഥം അറിയില്ല. അറിയുന്നവരുണ്ടായിരിക്കാം, സാധാരണഗതിയും കണ്ടിട്ടില്ല. അപ്പൊ അവര് ഉപാധ്യായന്മാരാണ്, ആചാര്യന്മാരെന്ന് അങ്ങനെയുള്ളവരും പറയും. ശബ്ദം മാത്രം ഗ്രഹിക്കുന്നു. എഴുതാറ് അങ്ങനെയുള്ളവരെ നമുക്ക് ഇവിടെ ആധ്യാത്മികമായ അർത്ഥത്തിൽ ആചാര്യൻ എന്ന് പറയാൻ പറ്റത്തില്ല. ആചാര്യൻ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന ആത്മനിഷ്ഠൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രഹ്മനിഷ്ഠൻ എന്നുള്ള ജ്ഞാനി, അല്ലെങ്കിൽ ആത്മീയ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവൻ, ആ രീതിയിലുള്ള അർത്ഥത്തിലാണ് ഇവിടെ ആധ്യാത്മികമായ സന്ദർഭങ്ങൾ അത് പറയുന്നത്. അല്ലെങ്കിൽ നല്ലൊരു ഭക്തൻ, നല്ലൊരു യോഗി, ആ രീതിയിലല്ല നമുക്ക് ആചാര്യൻ ഗുരു എന്ന് പറയാം, അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയാം. അടുത്ത് ചോദിച്ചിരിക്കുന്നത്, ഞാനി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്കും മേലെയാണെന്ന് പറയാറുണ്ടല്ലോ, എന്നാൽ ജ്ഞാനികളായ സനകാദികൾക്കും ഗുരുവായി ബ്രഹ്മവും വിഷ്ണുവും ശിവനും പുരാണ ഇതിഹാസങ്ങളും പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ. അവർ എങ്ങനെ ജ്ഞാനിയേക്കാൾ താഴെയാകും? അതായത് ജ്ഞാനി ശ്രേഷ്ഠൻ, ബ്രഹ്മാദികൾക്കും ഉപരി ഗുരു സാക്ഷാ പരം ബ്രഹ്മ എന്ന് പറയുന്ന എന്തുകൊണ്ട്? തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം കൃതകൃത്യനായി കഴിഞ്ഞു, സർവോപാധികളും നശിച്ചു കഴിഞ്ഞു, ശരീരനാശത്തോടുകൂടി പിന്നീട് ആരംഭത്തിനനുസരിച്ചോ ഏതെങ്കിലും തരത്തിലോ പ്രകൃതി ശേഷിക്കുന്നു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് കൽപ്പാന്തം വരെ ഒരു ഡ്യൂട്ടി അവരെ ഏറ്റെടുത്തിരിക്കും, അത് ഈ കൽപ്പത്തിന്റെ അന്ത്യം വരെ ചെയ്യും. അവർ ജ്ഞാനികളാണ്, ജ്ഞാനികളാണെങ്കിലും അവർക്കും വീണ്ടും കർത്തവ്യങ്ങളുണ്ട്, സൃഷ്ടി സംഹാരാദികൾ അവർക്ക് ചെയ്യേണ്ടിയിരിക്കും. ആ ദൃഷ്ടിയിൽ, അതായത് തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ അവരെന്തെങ്കിലും വ്യത്യാസം, ഒരാൾ നേരെ ഒരാൾ താഴെയല്ല, ബാഹ്യമായ അവരുടെ വ്യവഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനെ ഒന്നുമില്ല, ഇങ്ങനൊരു കർത്തവ്യം കൂടി, ശരീരനാശം വരെയുള്ളതേ ഉള്ളൂ. ആ ശരീരനാശത്തോടുകൂടി പിന്നീട് ജന്മവും പിന്നീട് അടുത്ത കൽപ്പത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് അവശേഷിക്കുന്നു. മറ്റേ അങ്ങനെയല്ല, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് ഈ കൽപ്പാന്തം വരെ ചെയ്യണം എന്ന് പറയും. ദേവതാഭാവത്തിൽ കാണുമ്പോൾ, അത് ദേവതാരൂപത്തിൽ കാണുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഒരു കർത്തവ്യമുള്ളതായി പറയും. പരമാത്മഭാവത്തിലാണ് കാണുന്നതെങ്കിൽ അവിടെ പിന്നീട് അവര് അവിടെ ജ്ഞാനി ഈശ്വരൻ എന്നുള്ള ഭേദം അവിടെ ഇല്ല. അതുകൊണ്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയൊക്കെ ദേവതാരൂപത്തിലും പരമാത്മഭാവത്തിലും രണ്ടു തരത്തിലും വർണ്ണിക്കുന്നു. ആ ദേവതാഭാവത്തിൽ കാണുമ്പോൾ ആ ദേവതാരൂപത്തിലിരുന്നുകൊണ്ട് കൽപ്പാന്തം വരെയുള്ള പ്രവൃത്തികൾ ചെയ്യും. പരമാത്മഭാവത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ തത്വജ്ഞാനിന്നും ആ പരമാത്മാവും തമ്മിൽ വ്യത്യാസമില്ലെന്നാണല്ലോ ഏകത്വം പറയുന്നത്. അതുകൊണ്ട് വ്യത്യാസമൊന്നും ദേവതാഭാവത്തിനും ഇവിടെ ജ്ഞാനി എന്നുള്ള ഭാവത്തിനും കാണുകയാണെങ്കിൽ ജ്ഞാനി ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ഈ കൽപ്പത്തിൽ ഇനി ജ്ഞാനിക്ക് വേറെ ഡ്യൂട്ടി ഒന്നുമില്ല, അതിന് അവർക്ക് ഇനിയും ഡ്യൂട്ടിയുണ്ട്. അതുകൊണ്ട് ജ്ഞാനി ആ കേവല പരമാത്മ സ്വരൂപത്തിൽ തന്നെ ഇരിക്കും, അതുകൊണ്ട് ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് അവർ അജ്ഞാനിയാണെന്നോ എന്നും അർത്ഥമില്ല. അതാ അവരുടെ പ്രാരംഭത്തിന്റെ വ്യത്യാസം അനുസരിച്ച് പറയുന്നതാണ്. ഉപാസനയിലൂടെ സത്യരൂപം പ്രാപിക്കുന്നു എന്ന് ശാസ്ത്രം, എന്നാൽ പരാഭക്തി ജ്ഞാനം തന്നെ എന്ന് പറയപ്പെടുന്നു. ഉപാസനയിൽ പരാഭക്തി നേടാൻ സാധ്യമല്ല എന്നാണോ? എന്താണ് ഭക്തി ഉപാസനയിൽ നിന്നുള്ള വ്യത്യാസം? ഉപാസന എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ധ്യാനം എന്നാണ്. ഭക്തി എന്ന് പറയുന്നത് ഭഗവാന് നിരന്തരമായി സ്മരിക്കുന്നതാണ്. അത് ഭക്തി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഉപാസനയാണ്, ധ്യാനം തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഈശ്വരനെ സ്മരിക്കുന്നത്, അല്ലെങ്കിൽ ഈശ്വരനോടുള്ള പരമമായ പ്രേമം, അത് ഭക്തിയാണ്. പരമ പ്രേമസ്വരൂപനായ ഈശ്വരനോടുള്ള ആ പ്രേമഭാവം, അതും ധ്യാനമാണ്, അത് ഉപാസനയാണ്. പക്ഷേ സത്യലോകത്തെ പ്രാപിക്കുന്ന ഉപാസന എന്ന് പറയുന്നത് വൈദികമായ ഉപാസനകളാണ്. ഇനി സാധാരണ പറയുന്ന ഉപാസനകളല്ല, പ്രധാനമായിട്ട് പ്രാണോപാസന ഉപനിഷത്തുകൾ പറയുന്നു. അത് സത്യലോകപ്രാപ്തിക്ക് കാരണമാണെന്ന് പറയുന്നത്. അതുപോലെ ചില ജ്ഞാന കർമ്മ സമുച്ചയങ്ങൾ വേദത്തിൽ പറയും. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് സത്യരൂപപ്രാപ്തിയെ കുറിച്ച് പറയും. അതായത് നമ്മുടെ സാധാരണ ഈശ്വര ഭക്തിയുടെ ഫലം സത്യരൂപപ്രാപ്തി എന്ന് പറയും. സത്യരൂപം അല്ലെങ്കിൽ ബ്രഹ്മലോകപ്രാപ്തി എന്ന് പറയും. പൗരാണികമായിട്ട് സാരൂപ്യം, സാരൂപ്യം, സായുജ്യം എന്നെല്ലാം പറയുന്ന പൗരാണികമായ സങ്കല്പം അനുസരിച്ചുള്ള അതും അല്ല ഇവിടെ പറയുന്ന ഈ വിഷയം, ഇത് ഇവിടെ പറയുന്ന ഈ പറയുന്ന സത്യരൂപപ്രാപ്തി. പൗരാണികമായി പറയുന്ന എന്താണ്? ഈശ്വരന്റെ ദേവതാഭാവത്തിൽ ഉപാസിക്കുമ്പോൾ ആ അന്ത്യമായി ആ സാരോഗ്യ ലോകത്തിൽ എത്തിച്ചേരുക, അവിടുത്തെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുക, ഈശ്വരൻ്റെതായ രൂപങ്ങളെ പ്രാപിക്കുക, ചതുർഭുജാദികളോടുകൂടിയിരിക്കുക, അവസാനം ആ ഈശ്വരനോട് ഒന്നായി ചേരുക, ആ ദേവതാഭാവത്തോട് ഒന്നായി ചേരുക എന്ന് വരെ പറയുന്ന പൗരാണികമായ സങ്കല്പം, അത് വേറെയാണ് ഇവിടെ പറയുന്ന ബ്രഹ്മലോകപ്രാപ്തി എന്ന് പറയുന്ന വൈദികമായ ഏ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യ മമ ആത്മാനുവർത്തന്തി മനുഷ്യ പാർത്ഥ സർവേശ. ഭഗവാൻ ഗിരി പറയുന്നുണ്ട്, ഒരാൾ ഏത് രീതിയിൽ തന്നെ ഭജിക്കുന്നു ഞാനവന് ആ രീതിയിൽ ഞാനവനെ സ്വീകരിക്കുന്നു എന്നാണ്. വൈദികമായ ഉപാസനകൾ പല വഴികളാണ്. വൈദികമായ ഉപാസനകൾ പ്രാണോപാസനയും മറ്റും ചെയ്തു കഴിഞ്ഞാൽ അയാൾ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു. ദേവത ഉപാസന ചെയ്യുന്നവർ ആ ദേവതയുടെ ലോകത്തെ പ്രാപിക്കുന്നു, ശിവലോകത്തിലോ വിഷ്ണു ലോകത്തിലോ എല്ലാം പ്രാപിക്കുന്നു. ആ ദേവത ആത്മഭാവത്തെ അയാൾ പ്രാപിക്കുന്നു പരമമായി. അത് നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവർ സർവ ഉപാധികളെയും തന്നെ അവർ കേവല ബ്രഹ്മസ്വരൂപിതയായി തീരുന്നു. അത് ഉപാസനയ്ക്കനുസരിച്ച് ഫലം അതാണ് ഏ യഥാമാം പ്രപദ്യന്തി, ആരെല്ലാം ഏത് രീതിയിലൊക്കെ എന്നെ സമീപിക്കുന്നുണ്ടോ താം തഥൈവ ഭജാമ്യം, ഒരേ ഭഗവാൻ തന്നെയാണ് ഇതെല്ലാമായിരിക്കും. ബ്രഹ്മലോകമായിരിക്കുന്നതും ധരിക്കുന്നു, ആ ഭജനയ്ക്കനുസരിച്ച് ഞാൻ അവനെ സ്വീകരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പറയുന്നു, മമവർദ്ധ അനുവർത്തന്തി മനുഷ്യ പാർത്ഥ സർവശക്തിയുപാർത്ഥ സർവപ്രകാരത്തിനും. സർവപ്രകാരത്തിനും എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഉപാസന രീതികൾ മാത്രമല്ല, മനുഷ്യാഹ എന്നാണ് പറയുന്നത്. ഭക്തന്മാരെന്നോ യോഗികളെന്നോ ജ്ഞാനികളെന്നോ അദ്വൈതിയെന്നോ ദ്വൈതിയെന്നോ വിശിഷ്ടാദ്വൈതിയെന്നോ അങ്ങനെ യാതൊരു ഭേദവും വേണ്ട. ഇതൊന്നും ഇല്ലാത്തവനായാലും ശരി, മമവർദ്ധ അനുവർത്തന്തി സർവരും ഈശ്വരീയ മാർഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാദുഷ്ടനായാലും ശരി, പരമശിഷ്ടനായാലും ശരി, അവൻ ആത്യന്തികമായി ഈശ്വരനിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഒരുവിന് വിവേകമുണ്ട്, മറ്റൊരുവിന് ആ വിവേകം ഇല്ല എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യൻ അവന്റെ അസ്തിത്വത്തെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അന്വേഷിക്കുന്നു, ആനന്ദത്തെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അന്വേഷിക്കുന്നു. ജിജ്ഞാസമാണ് ഏതെങ്കിലും വിഷയത്തിൽ അറിവിനെ നേടാൻ ആഗ്രഹിക്കുന്നു അവിടെ ഈശ്വരനെ അന്വേഷിക്കുന്നു. എന്തുകൊണ്ട് ഈശ്വരൻ സത്യജിത്ത് ആനന്ദ സ്വരൂപം. അപ്പൊ ആ അവിടെ എന്ത് ചെയ്യുന്നു, അവന് വിവേകം, തിരിച്ചറിവ്, ബോധം, ഇതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് നമ്മൾ ഒരാളെ വിശിഷ്ടനെന്നും ദുഷ്ടനെന്നും എല്ലാം പറയും എന്നുള്ളത് ആത്യന്തികമായിട്ടുള്ള ഒരു ശ്രദ്ധിക്കണം. സർവശ സർവപ്രകാരത്തിനും മനുഷ്യാഹ, സർവ മനുഷ്യരും എന്താണ്, ഈശ്വരീയ മാർഗത്തിൽ തന്നെയാണ്, ഈശ്വരനെയാണ് സമീപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ശാസ്ത്രങ്ങളിൽ അതിന് പല രീതിയിലുള്ള മാർഗങ്ങളെ കുറിച്ച് പറയുന്നു. അത് അതെല്ലാം അതേ ആ മാർഗങ്ങൾക്കെല്ലാം അതേ ദൃശ്യങ്ങളെയും കാണിച്ചു കൊടുക്കും. ഉപാസന എന്ന് പറയുന്നത് ഇത് ഏതിനും ഉപാസന, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സേകാഗ്രപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉപാസനയായി, വൈദികമായ ഉപാസനകൾ, പൗരാണികമായ ഉപാസനകൾ, അങ്ങനെ പലതരത്തിലുള്ള ഉപാസനകളുണ്ട്. അവിടുത്തെ ജോലി ചെയ്യുന്നത് ശിവനെയും വിഷ്ണുവിനെയും കൃഷ്ണനെയും പരാശക്തിയും എല്ലാം ഉപാസിക്കുന്നവർ സത്യരൂപത്തെയാണ് പ്രാപിക്കുന്നത്. അതും ഗീതയിൽ പറയുന്നുണ്ട് എന്നാണ്. ഏതേത് ദേവതകളെ അവർ ഉപാസിക്കുന്നുണ്ട് അവരെല്ലാം അതാത് ദേവതകളെ പ്രാപിക്കുന്നു. പരാശക്തി ഉപാസിച്ചു കഴിഞ്ഞാൽ ആ പരാശക്തി പ്രാപിക്കും. ശിവഭാവത്തിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ ആ ശിവനെ പ്രാപിക്കും. വിഷ്ണു ഭാവത്തിൽ ഉപാസിച്ചാൽ വിഷ്ണുവിനെ പ്രാപിക്കും. പ്രാപിക്കുന്നത് പല സ്ഥലങ്ങളല്ല, ഒരേ ഈശ്വരൻ തന്നെ പല ഭാവത്തിലിരിക്കും. ഈശ്വരന്റെ പല ഭാവങ്ങളിൽ അയാൾ ഉപാസിക്കുന്നു. പല ഭാവങ്ങളിലൂടെ ഒരു ഈശ്വരനെ തന്നെയാണ് പ്രാപിക്കുന്നത്. മമവർമ്മ അനുവർത്തന്തി സർവരും എന്റെ മാർഗത്തിൽ തന്നെ ആ ഈശ്വരീയ മാർഗത്തിൽ തന്നെ പിന്തുടരുന്നു. അതിന് ഈശ്വരീയമായ മാർഗങ്ങളിൽ ഏതാണ് ശ്രേഷ്ഠം, ഏതാണ് നികൃഷ്ടം എന്ന് പൊതുവായി നമുക്ക് അങ്ങനെ വേർതിരിക്കാൻ പറ്റത്തില്ല. ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചാണ്, വ്യക്തിയുടെ വാസന അനുസരിച്ചാണ്. ഒരാൾക്ക് പരാശക്തിയിലാണ് ഉപാസിക്കുന്നതിനാണ് അയാളുടെ വാസന, അയാളുടെ താല്പര്യം, അയാളുടെ പരാശക്തി ഉപാസിക്കുന്നത്. ഈശ്വരന്റെ പരാശക്തി എന്നുള്ള ഭാവത്തിൽ അയാൾ പ്രാപിക്കുന്നു. ഇത് സാമാന്യമായ കാര്യങ്ങളാണ്. ശിവന് ഒരാൾക്ക് ശിവഭാവമാണ് ഇഷ്ടം, അയാളുടെ വാസന അതിനനുകൂലമാണ്. അയാൾ ശിവഭാവത്തിൽ പ്രാപിച്ചു ശിവരൂപത്തിൽ ഈശ്വരനെ അയാൾ സാക്ഷാത്കരിക്കുന്നു. വിഷ്ണുവിന്റെ ഭാവത്തെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. ഇതിന് ഇത് ഏതാണ് ശ്രേഷ്ഠമെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ഏതാണോ അനുകൂലമായിരിക്കുന്നത് അത് അയാൾക്ക് ശ്രേഷ്ഠം എന്ന് പറയാൻ പറ്റും. ഒരു വ്യക്തിക്ക് പരാശക്തിയാണ് അനുകൂലമെങ്കിൽ അയാളെ സംബന്ധിച്ച് അത് തന്നെയാണ് ശ്രേഷ്ഠം. അതുകൊണ്ടാണ് ഓരോ പുരാണങ്ങളിലും അതാത് ദേവതകളെ ഏറ്റവും ശ്രേഷ്ഠമായും മറ്റുള്ളവരെയെല്ലാം അതിന് ദേവിയെ കുറിച്ച് വന്നിക്കുമ്പോൾ പറയും. ബ്രഹ്മാദികളെല്ലാം ദേവിയുടെ കട്ടിലിന്റെ കാലുകളാണെന്ന് പറയും. ഒരു അത്രയും അവർക്ക് അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ എന്ന് പറയും. തിരിച്ച് വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ പറയും അതേ ദേവി തന്നെയാണ് വിഷ്ണുവിന്റെ കാല് തടയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അതിൽ കഴിഞ്ഞ് എന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെ പറയുന്ന എന്തുകൊണ്ട് പറയുന്നത്, അവർക്ക് ഏതിലാണോ അഭിരുചിയുള്ളത്, വാസനയുള്ളത്, അതിൽ അവന്റെ നിഷ്ഠയെ ഉറപ്പിക്കാൻ പറ്റും. ഏതിനാണോ ഒരുവിന് വാസനയുള്ളത് അതിൽ അവൻ പൂർണ്ണമായ നിഷ്ഠ കാരണം. ഒന്നിനും അവന് ശ്രദ്ധ ഏകാഗ്രപ്പെടണം, ആ ശ്രദ്ധ ചെറുപോകാൻ പാടില്ല. അപ്പോൾ അതിന് ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ആ ദേവതാഭാവത്തിൽ അവൻ്റെ മനസ്സിന് ഉറപ്പിക്കാൻ, അതാണ് പരമശ്രേഷ്ഠം എന്ന് പറയുന്നത്. അപ്പോൾ അത് പരമശ്രേഷ്ഠമാണ്. തീർച്ചയായിട്ടും ആ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയായിരിക്കും ശ്രേഷ്ഠം. ബാക്കി ദേവി ഉപാസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ശിവനെന്ന് പറയുന്നത് കട്ടിലിൻ്റെ കാലയാകാൻ പാടുന്നു. അതിന് മേളിൽ ശിവന് ഒരു സ്ഥാനം കൊടുക്കേണ്ട കാര്യമില്ല. ശിവനെ ഉപാസിക്കണമെന്നുണ്ടെങ്കിൽ ദേവി എന്ന് പറയുന്നത് അത് അതിന് താഴെ നിൽക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ രീതിയിൽ ആ ഏറ്റക്കുറച്ചിലുകൾ പറയുന്നത് അതാത് ദേവതാ ഉപാസകന്മാർക്ക് അതാത് ദേവതാഭാവത്തിൽ പരമമായ നിഷ്ഠയെ ദൃഢരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം ഓരോ തരത്തിലുള്ള ഉപാസനയാണ്. ആ ഉപാസനയ്ക്കെല്ലാം അതാത് ഫലം ഉണ്ടാകുന്നു. അപ്പൊ പരാഭക്തിയാണ് ജ്ഞാനം എന്ന് പറയുന്നു. ശരിയാണ് പറയുന്നോ, ജ്ഞാനി നിത്യയുക്ത ഏകഭക്തി. ജ്ഞാനിയെ തന്നെയാണ് വിശേഷിപ്പിക്കുന്ന രീതിയിൽ ഏകഭക്തി. ഏകഭക്തി എന്ന് പറയുന്നത് ജ്ഞാനി എന്ന് പറയുന്നത് ഒരാൾ തന്നെയാണ്. പരാഭക്തി എന്ന് പറയുന്നത് തന്നെ ജ്ഞാനമെന്ന് പറയുന്നത്. ഉപാസനയിലൂടെ പരാഭക്തി നേടാൻ പറ്റുമോ എന്നാണ്. തീർച്ചയായിട്ടും പറയുന്നുണ്ട് ഉപാസനയിലൂടെ നേടാൻ പറ്റും. അപരവുമായ ഉപാസന എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഇവിടെ പറയുന്നത്? ഉപാസന ഏതെന്നുള്ളതാണ് അവിടുത്തെ. അപ്പോൾ ഉപാസന എന്ന് പറയുമ്പോൾ അതിൻ്റെതായ വ്യത്യാസമുണ്ട്. ഉപാസന എന്ന് പറയുന്നത് ഏത് തരത്തിൽ ഉപാസിക്കുന്നു അതിനനുസരിച്ചുള്ള ഫലം ഉണ്ടാവും. പരാഭക്തി ഉണ്ടെങ്കിൽ ആ പരാഭക്തിക്ക് അനുസരിച്ചുള്ള ഉപാസനയാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ വേദം അധ്യയനം ചെയ്യാത്തവര് ശ്രവണ മനനങ്ങളൊന്നും ചെയ്യാത്ത ഉപാസനയിലൂടെ ജ്ഞാനം നേടുന്നുണ്ടല്ലോ. അതിന് നേരത്തെ എന്ന് സമാധാനം പറഞ്ഞു, അതാത് ബ്രഹ്മ ജിജ്ഞാസ ആകത്തി അധീത വേദാന്ത ഗുരു എന്നെങ്കിലും വേദാധ്യയനം ചെയ്താൽ അതിനുള്ള തടസ്സങ്ങൾ ഈ ജന്മത്തിൽ ഉപാസനയിലൂടെ മാറ്റുന്നു എന്ന് പറഞ്ഞല്ലോ. ഉപാസനയില്ല ജ്ഞാനം, അല്ലെങ്കിൽ ഈ പരാഭക്തി ജ്ഞാനം എന്ന് പറയുന്നത് പ്രദാമി ബുദ്ധിയോഗം ഈശ്വരൻ നൽകുന്നതാണ് ഒരു ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്താണോ അതെല്ലാം ഇതിന്റെ തടസ്സങ്ങൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഉപാസനയെ കാത്തരത്തിലാണ് ഒരാൾക്ക് പ്രയോജനപ്പെടുന്നത്. പരമമായ പരമമായ ജ്ഞാനം എന്ന് പറയുന്നത് ജീവൻ പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കുന്നതല്ല എന്ന് പറയുന്നത്. അപ്പൊ ഉപാസനകൾ ഒരു ജ്ഞാനി നമ്മൾ കാണുമ്പോൾ അയാൾ ജീവിതത്തിൽ ഉപാസന ചെയ്തിട്ടുണ്ട്, വേദാധ്യയനം ചെയ്തില്ല, ശ്രവണം ചെയ്തില്ല, മനനം ചെയ്തില്ല. അപ്പൊ ഉപാസനയിലൂടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന അതാണല്ലോ, ഉപാസനയിലൂടെ ഞാൻ ഉണ്ടാകത്തില്ല എന്ന്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് സംഭവിച്ചിരിക്കും, ഇത് ഉപാസന മാത്രമേ ശേഷിച്ചുള്ളൂ. അദ്ദേഹം ആ രീതിയിലാണ് അതിനെ സമന്വയിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ്, സത്യലോകം പ്രാപിക്കുന്നതിനുള്ള ഉപാസന വേറെയാണ്. രാമനാമം ജപിച്ചു കഴിഞ്ഞാൽ എല്ലാം സത്യലോകം പ്രാപിക്കുന്നു, അതിന് ഉപാസന നിർദ്ദേശിക്കുന്നുണ്ട്. ബ്രഹ്മലോക പ്രാപ്തിക്കുന്ന ഉപാസനകളും വൈദിക ഉപാസനകളും നിർദ്ദേശിക്കുന്നുണ്ട്. പ്രാണ ഉപാസന അത് ചെയ്താൽ അതിലൂടെ ബ്രഹ്മലോകത്തെ പ്രാപിക്കും. പരാഭക്തി ജ്ഞാനത്തിന് വേണ്ടി ഉള്ളത് അതിനുള്ള ഉപാസനകൾ പ്രത്യേകമാണ്. അതുകൊണ്ട് ഇത് എല്ലാം കൂടെ കൂടിക്കൊഴിച്ച് ഒരു അവിയേത പരുവത്തിൽ ഇന്ന് വിടുന്നൊക്കെ നമ്മൾ വായിച്ച് ധരിച്ച് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുഴപ്പങ്ങൾ വരുന്നത്. ഇതിൻ്റെ എല്ലാം സാധനാ മാർഗങ്ങളെ കുറിച്ചും വൈദികം പൗരാണികം അങ്ങനെയുള്ള കാര്യങ്ങൾ ദേവതാഭാവം ഇതിൻ്റെ എല്ലാം ഓരോന്നിനും ഓരോ സ്ഥലത്ത് വ്യക്തികൾക്ക് അനുസരിച്ച് ഇതെല്ലാം നമ്മൾ വ്യക്തമായ കാര്യങ്ങൾ ധരിക്കുമ്പോൾ അതിനൊന്നും ആശയക്കുഴപ്പം വരത്തില്ല. നമ്മൾ പല ബുക്കുകൾ ഒന്നാമത് ഇതിന് വേറൊരു കുഴപ്പമുണ്ട്, നമ്മൾ ചെയ്യുന്ന ദോഷം തന്നെ പലരും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതൊക്കെ പഠിക്കുന്നത് പഠിപ്പിച്ചിട്ടില്ല, അതാ പഠിച്ചിട്ട് പഠിപ്പിക്കുകയല്ല, പഠിപ്പിച്ച് പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിന് വരുന്ന കുഴപ്പമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ശാസ്ത്രം ഒരു മഹാവിഷ്ണൻ തൻ്റെ അനുഭവത്തെ വെളിപ്പെടുത്തുന്നു, അത് ശാസ്ത്രത്തെ അവലംബിക്കുന്നില്ല, അത് ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, അനുഭവത്തെ പറയും, അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ നമ്മളൊരു ശാസ്ത്രത്തെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ശാസ്ത്രം അധ്യയനം ചെയ്താലേ പറ്റും, എന്നാൽ ശാസ്ത്രത്തിൻ്റെതായ രീതിയിൽ ശാസ്ത്രത്തിലെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റും. പക്ഷെ ഒരാൾ ആ ശാസ്ത്രത്തെ അധ്യയനം ചെയ്യാതെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് അപകടമായിരിക്കും. അതിനാണ് ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ വരുന്നത്. അതവർ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, എഴുതി വെക്കുകയും ചെയ്യും. അതാണ് അതിന് മെനുവൽ. ഇത് വായിക്കുന്നവനൊക്കെ ആകെ ആശയക്കുഴപ്പം ഇതായി പറഞ്ഞിരിക്കുന്നു, അത് ഇതും തമ്മിൽ പൊരുത്തക്കേട് വരുന്നുണ്ട്. ഇതൊരിക്കലും പഠിപ്പിച്ച് പഠിക്കാൻ ശ്രമിക്കുക, ഒന്ന് പഠിക്കുക, പഠിക്കുന്നതിന് ശേഷം പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും പഠിച്ചോളൂ. പക്ഷെ അത് പഠിച്ചതിന് ശേഷം പഠിപ്പിച്ചാലേ അത് ശരിയാവും. ഇനി തൻ്റെ അജ്ഞാനം വർദ്ധിച്ചുകൊണ്ടേ നമ്മൾ ഒരു തവണ ഗുരുമുഖത്ത് നിന്ന് ശാസ്ത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സംശയങ്ങളല്ല മനസ്സിലാക്കി കഴിഞ്ഞാൽ പരിപ്രശ്നേന രീതിയിൽ തന്നെ പറയുന്നു, ആവർത്തിച്ച് ആവർത്തിച്ച് അതിനെ കൂടെ ചിന്തിച്ച് ചോദിച്ച് നമ്മുടെ സംശയം ക്ലിയറാക്കി ഒരു തവണ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം. ആ പറയുന്നതിനനുസരിച്ച് നമ്മുടെ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതെന്തുകൊണ്ട് അവിടെ നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കും. ഇതെല്ലാം ഈ പുസ്തകം എഴുതുന്നവരും ഈ ശാസ്ത്രങ്ങളെ കുറിച്ച് പ്രസംഗിക്കുന്നവരും ഒന്നും ആരും ഇത് പഠിച്ചിട്ടുള്ളവരല്ല, പല ഇതിന്റെ രക്ഷാതാക്കളെയും കണ്ടിട്ടുണ്ട്. എന്നാൽ അവരിത് തൊടാതിരിക്കണം, അവരുടെ അറിവ് പറയട്ടെ, അവരവർക്കുണ്ടാകുന്ന അറിവ് ഈശ്വരൻ കൊടുക്കുന്ന അറിവ് അത് പറയട്ടെ, എന്നാ കുഴപ്പമില്ല. ബ്രഹ്മസൂത്രം എങ്ങനെയാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ അത് കണ്ടിട്ട് പോലും ഇല്ലാത്തത് ആദ്യം വായിക്കുമ്പോഴായിരിക്കും വ്യാഖ്യാനം തുടങ്ങുന്നത്. എന്നിട്ട് അത് അടിച്ച് പുസ്തകമാക്കി കൊടുത്തി ഇതെല്ലാം അതിന് രീതിക്കുന്നത് തെളിവിരിഞ്ഞ കാര്യങ്ങളായിരിക്കും. അതാണ് ഈ കുഴപ്പം വരുന്നത്. ഇങ്ങനെ ഗുരുമുഖത്ത് നിന്ന് പഠിച്ചിട്ട് ഈ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിച്ചിരിക്കുന്ന ഒരാരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അന്വേഷിച്ചു ആരും തന്നെ കാണത്തില്ല. കാരണം മിക്കവാറും പേര് പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടും മറ്റ് ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടും അവരെ അറിവ് വെച്ചുകൊണ്ട് ഇത് പഠിക്കാൻ വേണ്ടി എഴുതുന്ന ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഇതിൽ

0: ശാസ്ത്രത്തിനും അതിൻ്റെതായ പാരമ്പര്യവും ഇതുമൊക്കെയാണ്. അത് മനസ്സിലാക്കിയിട്ട് ശാസ്ത്രത്തെ ജയിക്കാം. അല്ലെങ്കിൽ അവനവനുണ്ടാകുന്ന അറിവ്, സ്വയാർജിതമായിട്ടുള്ള അറിവ്, ഈശ്വരനെ വെളിപ്പെടുത്തിയിരിക്കുന്ന അറിവ്, അത് പറയാം. ശാസ്ത്രത്തിന് അവിടെ വ്യാഖ്യാനിക്കാൻ പോകുന്ന കാര്യം, ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്നത് അത് കൈകാര്യം, അതിൻ്റെ അതിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അവനെ ഗ്രഹിച്ചവന് ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കാം. അങ്ങനെ അല്ലാതെ ഈ ഉള്ള വായനയാണ്. അത് നമ്മൾ സാധാരണഗതിയിൽ ഈ വായനയിൽ നിന്ന് വരുന്ന ഒരുപാട് ആശയക്കുഴപ്പം തന്നെ ഉണ്ടാകും. ആശയ വ്യക്തതയ്ക്ക് പോലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും, സഹായിക്കത്തില്ല. അങ്ങനെ ഇങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് വരുന്നത്, ആ സംശയങ്ങൾ തീർക്കേണ്ടതും അവിടുത്തെ ഉപാസന ജ്ഞാനം, ജ്ഞാനത്തിന് തന്നെ ഇവിടെ പലയിടത്ത് ഉപാസന എന്നുള്ള ശബ്ദത്തിൽ, ഉപാസന ശബ്ദത്തെ ജ്ഞാനം എന്നുള്ളിടത്ത് ഉപയോഗിക്കും. ജ്ഞാനം എന്ന് പറയുന്നത് ഉപാസന എന്നുള്ളിടത്ത്, അതുപോലെ സർവശാസ്ത്ര വിദൂതി അസമ്പ്രദായവി ഉപേക്ഷണീയ ഗീതയുടെ ഭാഷയത്തിൽ ആചാര്യ സ്വാമികൾ പറയും. സർവശാസ്ത്ര വിദൂതി, സർവശാസ്ത്രങ്ങളും ഒരാൾ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇത് പലതരത്തിലും ഗ്രഹിക്കും. വായിച്ച് മനസ്സിലാക്കാൻ നമ്മൾക്ക് ചെയ്യുന്നത് അസമ്പ്രദായവി, അതാത് ശാസ്ത്ര സമ്പ്രദായങ്ങളെ ഗ്രഹിച്ചിട്ടില്ലാത്തവൻ. ഇത് അനാദിയായി വരുന്ന വിദ്യയാണ് ഓരോ ശാസ്ത്രത്തിൽ. അത് ഒരു ഗുരുമുഖത്ത് നിന്ന് ജയിച്ചിട്ടില്ലാത്തവണ്ണം നിർത്താം. ശാസ്ത്രത്തിന്റെ താല്പര്യത്തെ മൂർഖവത് ഉപേക്ഷണീയ മരമണ്ഡൽ എന്നുള്ളത് പോലെ അവൻ ഉപേക്ഷിക്കുന്നു. ആ ശാസ്ത്രത്തിൽ യാതൊരു മൂർഖനെന്ന് വെച്ചാൽ മൂർഖം പാമ്പെന്നല്ല, മണ്ഡൽ, ഒരു തിരുമണ്ഡലായി കണക്കാക്കി ആ പണ്ഡിതനെ ഉപേക്ഷിക്കണമെന്ന്, ആരിൽ നിന്ന് ആ ശാസ്ത്രം ജയിക്കാൻ പോകരുത് എന്നാണ്. അതിൽ പിന്നെ അതിലേക്ക് നമ്മൾ കൈവയ്ക്കാതിരിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഞാനും വിജ്ഞാനം ഒക്കെ കൂടുതൽ ഉണ്ടാക്കി തരണം. പുസ്തകത്തിൽ കൈവയ്ക്കാൻ പോകും, പുസ്തകത്തിൽ കൈവയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വഴിക്ക് ശ്രമിക്കും. ഓരോന്നും അതാതിൻ്റെതായ വഴികളുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, അറിവൊക്കെ ഉണ്ടായിക്കോ, ഭഗവാൻ തന്നെ അറിവുണ്ടാക്കി തരും. ഇത് ശാസ്ത്രത്തിൽ പോയി കഴിഞ്ഞാൽ അതാതിൻ്റെ വഴിക്ക്, ഇതെല്ലാം കൂടി കുഴച്ച് കുറച്ച് നാശമാക്കും. അതുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞത് മൂർഖപുരുകയും ആ പരമ്പരയിൽ നിന്ന് ഒരു പരമ്പരയിൽ നിന്ന് ആ ശാസ്ത്രത്തെ ഗ്രഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ശാസ്ത്രം വ്യാഖ്യാനിക്കുന്നവന് മൂർഖം വെറും മണ്ടനായിട്ട് കരുതി വീഴ്ചകളും. അതൊന്നും ശാസ്ത്ര താല്പര്യം അവന് ഗ്രഹിക്കാൻ ഒക്കത്തില്ല. ഗീത തന്നെ പഠിക്കുന്നു, ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, പ്രധാനമായിട്ട് മൂന്ന് തരത്തിൽ ഉള്ള ഇതുണ്ട്. ദ്വൈതം എന്ന് പറയുന്നത് നമ്മൾ ആ ശാസ്ത്ര സമ്പ്രദായം അനുസരിച്ച് മനസ്സിലാക്കിയ ഗീതയിൽ നിന്നും ദ്വൈതത്തിന്റെ ആശയം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുക. അല്ലാതെ അതിനകത്തുള്ളതാ വിശിഷ്ടാദ്വൈതം, ആ ശാസ്ത്ര സമ്പ്രദായത്തിന്റെ രീതി മനസ്സിലാക്കുക. എൻ്റെ ആചാര്യന്മാരുടെ വ്യാഖ്യാതാക്കളുടെ ഒക്കെ രീതി മനസ്സിലാക്കിയാൽ നമുക്ക് അതിൽ നിന്ന് വിശിഷ്ടാദ്വൈതം അദ്വൈതം മനസ്സിലാക്കണമെങ്കിൽ ആ രീതി ഗ്രഹിക്കും. നമുക്ക് മനസ്സിലാക്കുന്ന ഇതിനകത്തൊക്കെ ഇതെല്ലാം ഉള്ളത് ഇന്ന് ഉപാസനകളും ബ്രഹ്മരൂപവും സത്യരൂപവും ദേവന്മാരും ദേവികളും എല്ലാം ഈ വേദത്തിനും പുരാണങ്ങളിലും എല്ലാം ഉള്ളത് തന്നെ. നിർഗുണവും സഗുണവും എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതാത് രീതിയിൽ അതിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പരസ്പരം തമ്മിൽ ഉള്ള സംഘട്ടനം ഒഴിവാക്കും, ഒന്നിനും മറ്റൊന്ന് വിരുദ്ധമാണെന്നുള്ള ആ ഭാവന നമുക്ക് മാറി. ഇത് പറയുന്ന എന്താണ്, നമ്മുടെ ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇവിടെ പറഞ്ഞു വന്ന വിഷയം അവിടെ തീർന്നിരിക്കുകയും ഏകത്വ വിജ്ഞാനം, ആ ഏകത്വ വിജ്ഞാനമാണ് മോക്ഷത്തിന്. അടുത്തിവിടെ ചോദിക്കുന്നു, എന്നുവെച്ചാൽ ഇതും ബ്രഹ്മാത്മ ഏകത്വ വിജ്ഞാനം സംബന്ധിച്ച് അടുത്ത മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഈ ജീവാത്മ പരമാത്മ ഏകത്വം ഞാനെന്ന് പറയുന്നത് ഒരിക്കലും ഉപാസനയല്ല, ഉപാസന രൂപത്തിലുള്ള സമ്പത്ത് ഉപാസന. നമ്മൾ സാധാരണ പറയുന്ന സമ്പത്തല്ല, ആപത്ത് സമ്പത്ത് വിപത്ത് എന്നൊക്കെ പറയുന്ന സമ്പത്തല്ല. സമ്പത്ത് എന്ന് പറയുന്നത് വൈദികമായ ശബ്ദം ഉപാസനയല്ല, ഉപാസനയല്ല ഈ വിജ്ഞാനമൊന്നും. ഇതൊരു മാനസിക ക്രിയയല്ല, ഒരു തരത്തിലുള്ള ഒരു ധ്യാനമല്ല എന്ന് ജ്ഞാനമെന്ന് പറയുന്നത്. ഇത് ശരിക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മൾ നമ്മുടെ ഇച്ഛ അനുസരിച്ച് എവിടെയെങ്കിലും മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നതാണ് അവിടെ നമ്മുടെ ആ ഇച്ഛാശക്തി അതിന് കാരണമാണ്. ജ്ഞാനം അങ്ങനെയുള്ളതല്ല, നമ്മുടെ ഇച്ഛാശക്തിക്കാണ് അധീനമായി നമ്മുടെ മനസ്സിനെ കൊണ്ടൊരു പണിയെടുപ്പിക്കുന്നതല്ല, മനസ്സിന്റെ പ്രവൃത്തിയല്ല, മാനസിക ക്രിയയല്ല എന്നുള്ളത് വിശദീകരിക്കാൻ വേണ്ടി പറയുകയാണ്. ഇതിന് സമ്പദ് രൂപം അതിന് വൈദികമായ ഉദാഹരണം ഉപാസനകളെ കുറിച്ച് തന്നെ പറയുകയാണ്. അനന്ത വൈ മനു അനന്ത വിശ്വേ ദേവ അനന്തമേവ സേനം ലോകം ജേരി. ഇവിടെ ഈ ഉപാസനയെ മൂന്നായിട്ട് തിരിക്കുകയാണ്. ഇവിടെ ഒന്ന് സമ്പദ് ഉപാസന, ഒന്ന് അഭ്യാസ ഉപാസന, മറ്റൊന്ന് വിശിഷ്ട ക്രിയായോഗ നിമിത്ത ഉപാസന. മൂന്ന് തരത്തിൽ ഉപാസനകളെ തിരിക്കുകയാണ്. ഇതിന് ഇത് മൂന്നും വൈദികമായ ഉപാസനകളാണ്. അതിന് സാധാരണ ലൗകിക ഉപാസന, പ്രതീക ഉപാസന, മറ്റു അഭ്യാസ രൂപം എന്ന് പറയുന്ന ഉപാസന. സമ്പദ് ഉപാസനയ്ക്ക് വേദത്തിൽ നിന്നൊരു ധാരണ കൊടുക്കുകയാണ്. ഉപാസനയുടെ ഒരു ധ്യാന രീതി അതിനോട് ഉപാസന കൊണ്ട് അർത്ഥമാക്കുന്നു. അനന്തം വൈ മനോ അനന്ത വിശ്വേ ദേവ അനന്തമേവ സേന ലോകം ജീ. അനന്തം മനോ, മനസ്സ് അനന്തമാണെന്ന് പറയുന്നു. എന്തുകൊണ്ട് പറഞ്ഞല്ലോ, മനസ്സ് വ്യാപകമാണ്, ആകാശത്തെയും ഉൾക്കൊണ്ടിരിക്കുന്നു. ആകാശം എന്ന് പറഞ്ഞിട്ട് ആകാശത്തെക്കാൾ അത് വ്യാപകമായി, അതുകൊണ്ട് അത് അനന്തമാണ്. അനന്തം വൈ മനോ, അതിൻ്റെ വൃത്തികളും അനന്തമാണ്, അതിൻ്റെ പരിണാമങ്ങൾ അനന്തമാണ്, അതുകൊണ്ട് മനസ്സ് അനന്തമാണ്. അത് പറയുന്നു അനന്ത വിശ്വേ ദേവാഹ, വിശ്വേ ദേവാഹ, വിശ്വദേവന്മാരെന്നും പറയും. വൈദികമായ ഒരു ദേവതാസങ്കല്പം എന്നുള്ള രീതിയിലാണ് ഇവിടെ എടുക്കുന്നത്. ആ വിശ്വേ ദേവന്മാർ എന്ന് പറയുന്നവരും അനന്തമാണ്, വിശ്വദേവന്മാരെന്ന് പറയുന്നത് അനന്തം ആണ്. അങ്ങനെയുള്ള ദേവന്മാരും എന്താണ് പറയുന്നത്? ആ മനസ്സിന് അനന്തമായി എടുത്തു പറയുന്നു, അനന്തമേവ സത്യേന ലോകം ജേതി, അനന്ത ലോകത്തെ അവൻ പ്രാപിക്കുന്നു, അനന്തമായ ഫലത്തെ പ്രാപിക്കുന്നു. മനസ്സ് വിശ്വദേവന്മാരാണെന്ന് വാദിക്കുന്നു, മനസ്സ് വിശ്വദേവന്മാരാണെന്ന് ധ്യാനിക്കുന്നവർ അവർ അനന്തമായ ലോകത്തെ പ്രാപിക്കുന്നു, അനന്തമായ ഫലം അവർക്ക് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ ധ്യാനിക്കും. മനസ്സെന്താണെന്ന് നമുക്കറിയാം, വിശ്വദേവന്മാരാരാണെന്ന് നമുക്കറിയത്തില്ല, അത് അറിയണ്ട. എന്നാലും വിശ്വദേവന്മാരുടെ തങ്ങൾ ആ ദേവന്മാര് മനസ്സാണ് ആ ദേവന്മാര് എന്ന് ഉപാസിക്കും, എന്നും ധ്യാനിക്കാൻ പറയുകയാണ്. ഇതാണ് ഒരു വൈദിക ഉപാസന, ഉദ്ദേശിക്കുന്ന ഉപാസന. ഇതുപോലെ ധാരാളം ഉപാസന ശാന്തജീവൻസത്തിന്റെ ആദ്യ അധ്യായം എടുത്ത് വായിച്ചു നോക്കും, അത് ഓരോ ധാരാളം ഉപാസനകൾ ഇങ്ങനെ പറയും. ഓരോ മന്ത്രങ്ങളും ഓരോ ഉപാസനയെ കുറിച്ച് പറയും. ഇങ്ങനെ ധ്യാനിക്കുക, ഇങ്ങനെ ധ്യാനിക്കുക, ഇങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്ന ഫലം ഉണ്ടാകും, ഇങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്ന ഫലം ഉണ്ടാകും. ഗുരുധാരണി വംശത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നോക്കുക, അവിടെ ഇങ്ങനെയുള്ള ഉപാസനകളെ കുറിച്ച്. അതുപോലെ ഇവിടെ ഈ ഉപാസനകൾ പ്രത്യേകത എന്താണ്? ഇവിടെ മനസ്സിനുള്ള പ്രാധാന്യം കൊടുക്കുന്നത് വിശ്വദേവന്മാർ, മനസ്സിനെ ആ ദേവന്മാരായി കൽപ്പിക്കാൻ പറയുകയാണ്. പ്രാധാന്യം ദേവന്മാർക്കാണ്, മനസ്സിന്. ഉപാസകന്റെ മനസ്സിൽ മനസ്സ് പോയിട്ട് അതിന്റെ സ്ഥാനത്ത് ഈ ദേവന്മാരുടെ ഭാവനയാണ് നിൽക്കുന്നത്. മനസ്സിൽ ദേവന്മാരെ കൽപ്പിക്കുകയാണ്. കൽപ്പിക്കുന്ന എന്തോ അതിന് പ്രാധാന്യം കൊടുക്കും. കൽപ്പിക്കുക അല്ലെങ്കിൽ ആരോപ്യം എന്ന് പറയും. ആരോപ്യമായതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിന് സമ്പദ് ഉപാസന, അതിന് പ്രാധാന്യം. അതായത് ഒരു പ്രതിമയിൽ ഈശ്വരന് പ്രാധാന്യം കൊടുക്കും, അല്ലെങ്കിൽ ദേവിക്ക് പ്രാധാന്യം കൊടുക്കും. അപ്പോൾ അവിടെ നമ്മൾ രണ്ടു തരത്തിൽ ഉപാസിക്കും. ആ ഈശ്വര ചൈതന്യത്തിന് പ്രാധാന്യം കൊടുത്ത് ഉപാസിക്കും. ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രതിമയിലൂടെ ആ പ്രതിമയെ വിസ്മരിച്ചിട്ട് ഈശ്വര ചൈതന്യത്തെ മാത്രം ഭാവന ചെയ്യുന്ന ഉപാസന രീതി. അപ്പോൾ അവിടെ ആ പ്രതിമ ആസ്ഥാനത്താകുന്നു ഈശ്വര ചൈതന്യത്തിന് പ്രാധാന്യം കൊടുക്കും. ആരോപ്യമാകണം, ഈശ്വര ചൈതന്യം സർവവ്യാപിയാണ്, പക്ഷെ പ്രതിമയിൽ അതിനെ ആരോപിക്കുന്നു, കൽപ്പിക്കും. അപ്പോൾ നമ്മൾ ആരോപിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അതിന് സമ്പദ് ഉപാസന എന്ന് പറയും. മറിച്ച് സംഭവിക്കാറുണ്ട്, അങ്ങനെ ഏതിനാണോ ആരോപിക്കുന്നത് അതിന് പ്രാധാന്യം കൊടുക്കും, അതിന് അധ്യാസ ഉപാസന എന്ന് പറയും. അതിന് ഇന്നത്തെ അധ്യാസ രൂപം ജ്ഞാനം എന്ന് പറയുന്നത് ഈ രണ്ടു തരത്തിലുള്ളതുമല്ല. എന്താണ് അധ്യാസ രൂപത്തിന് ഉദാഹരണം പറയുന്നത്? യഥാ മനോബ്രഹ്മേത്തി ഉപാസി, മനസ്സിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ പറയും. മനസ്സിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, ബ്രഹ്മത്തിനല്ല. മനസ്സിനെ നമുക്ക് ബ്രഹ്മമായി കാണാം. അത് ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ, വാസുദേവൻ. വാസുദേവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഗുരുവായൂരപ്പന്റെ ഫോട്ടോ കലണ്ടറിൽ അടിച്ച ആ രൂപം, അതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതായത് പ്രതീകത്തിന് അവിടെ പ്രാധാന്യം വരുന്നു. എന്തുകൊണ്ട്? വാസുദേവൻ, ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ് ആ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി നമ്മൾ ഗുരുവായൂർ നടയിൽ പോകും. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാലേ ഗുരുവായൂരപ്പന്റെ ദർശനമാകുന്നുള്ളൂ. അപ്പോൾ അവിടെ പ്രാധാന്യം വരുന്ന ഏതിനാണ്? ആ കാണുന്ന രൂപത്തിനാണ്. ആ രൂപത്തിനെ കുളിപ്പിക്കുന്നു, ആ രൂപത്തിന് വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു, ആ രൂപത്തിന് ആഹാരം കൊടുക്കുന്നു, ആ രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിന് നമ്മുടെ പൂജാമുറിയിൽ വെച്ചിട്ട് അതിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. പ്രാധാന്യം കൊടുക്കുന്ന ഏതാണ്? രൂപത്തിനാണ്. അപ്പോൾ ആ രൂപത്തിന്, അതായത് അതിൽ ആരോപിക്കുന്ന ഈശ്വരാംശത്തിനല്ല, ഈശ്വരാംശത്തിന് പ്രാധാന്യം കൊടുത്തു ആകാം ഉപാസന. പക്ഷെ സാധാരണ സംഭവിക്കുന്ന ഉപാസനയിൽ നമ്മൾ ആ ഈശ്വരാംശത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നു. എന്തുകൊണ്ട്? ഗുരുവായൂരപ്പൻ എന്നുള്ള ഭാവന മനസ്സിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ ബാഹ്യമായി കാണുന്ന രൂപമാണ്. ആ രൂപത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. വാസ്തവത്തിൽ അതല്ലാന്ന് നമുക്കറിയാം, പക്ഷേ എന്നാലും ഉപാസനയിൽ സ്വാഭാവികമായിട്ടും കാണുന്ന ആ രൂപമാണ്. അത് ഗുരുവായൂരപ്പ എന്നുള്ളതും മനസ്സിൽ തെളിയുന്നത് ആ രൂപമാണ്, സ്ഥാനം. അതിൽ ആരോപിച്ചിരിക്കുന്ന ആ ചൈതന്യത്തിനല്ല പ്രാധാന്യം വരുന്നത്. ഇങ്ങനെ വരുന്നത് അഭ്യാസ ഉപാസന എന്ന് പറയും. ആ അഭ്യാസ ഉപാസനയിൽ അല്ല ഇവിടെ പറയുന്ന ആത്മബോധം, ഈശ്വരബോധം, ആ ഉപാസന രൂപത്തിലുള്ളതുകൊണ്ട് അത് നമ്മൾ കൽപ്പിക്കുകയാണ്, നമ്മൾ ഭാവന ചെയ്യുകയാണ്. ഇപ്പോൾ അരുവത്തെ നമ്മൾ ഭാവന ചെയ്യുന്നു, അതാണ് ഈശ്വരൻ എന്ന് ഭാവന ചെയ്യുന്നു. അങ്ങനെയുള്ള ഉപാസനകൾ അനാവശ്യമാണ് ചെയ്യുന്നതെന്നല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഇന്ന് ഈശ്വരബോധം, വാസ്തവത്തിലുള്ള ഈശ്വരബോധം ഈ തരത്തിലുള്ള ഉപാസനയിൽ ഒതുങ്ങുന്നതല്ല എന്നാണ് പറയുന്നത്. ഇത് കടന്നു പോകുന്നതാണ് എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, ഇതെല്ലാം നമ്മുടെ ഭാവന പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ ദൃഢമായ ഭാവന അഭ്യാസത്തിലൂടെ നമ്മുടെ ഭാവന ആ രീതിയിൽ ദൃഢപ്പെടുന്നതാണ് ആ രൂപത്തെ. നമ്മൾ സാധാരണ ചെയ്യുന്ന ദേവത ഉപാസനകളെല്ലാം ഈ അഭ്യാസ ഉപാസനയാണ്. കാരണം ശിവലിംഗത്തെ കുളിപ്പിക്കുന്നു, ആരാധിക്കുന്നു. അപ്പൊ ശിവൻ എന്ന് പറയുന്ന ഭാവന നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന രൂപത്തിലാണ്. രൂപത്തെ വിട്ടില്ല, നമ്മുടെ ഉപാസനയിൽ പ്രാധാന്യം ആ രൂപത്തിൽ വന്നു. അതുകൊണ്ടാണ് കാശി വിശ്വനാഥനെ കാണാൻ വേണ്ടി നമ്മൾ കാശിയിൽ തന്നെ പോകും. ഈശ്വരമാണ് ഭാവമെങ്കിൽ കാശി വിശ്വനാഥനെ കാണാൻ കാശിയിൽ പോയി ആ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോ നമ്മൾ ഈശ്വരൻ തത്വമാണോ അതൊക്കെ നമുക്ക് അറിയാമെങ്കിലും കാശി വിശ്വനാഥനെ കാണാൻ വേണ്ടി നമുക്ക് കാശിയിൽ തന്നെ പോകേണ്ടി വരും. ഇവിടെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഈ അഭ്യാസ ഉപാസനയാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം നമ്മൾ ശിവനായി കാണുന്നത് അതിനെയാണ്. അപ്പൊ നമ്മൾ വാദത്തിന് വേണ്ടി പറയുന്നതാണ് അതിലൂടെ ഞാൻ ഈശ്വരനെ ഉപാസിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫലത്തിൽ നമ്മൾ ഈശ്വരനായി കാണുന്നത് ആ രൂപത്തെ തന്നെയാണ്, ബാഹ്യമായ ആ രൂപത്തെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കുളിപ്പിക്കുകയും അതിനെ ആഹാരം കൊടുക്കുകയും അതിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും അതിനെ കാണുന്നത് ആവശ്യമാണെന്ന് കരുതി ശബരിമല അയ്യപ്പൻ ഒത്തിരി അത് തന്നെ. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ പോയി നേരിട്ട് കണ്ട് നമ്മൾ ഇതാണ് ഈശ്വരൻ, ഈശ്വരനെ ഞാൻ കണ്ടു എന്നൊന്ന് ആശ്വസിച്ചു. ഇതെല്ലാം എന്താണ്? അഭ്യാസ ഉപാസനകളാണ്. ഞാനും ഇവിടെ പറയുന്ന ഈശ്വര ബോധം ഈ ഉപാസന രൂപത്തിൽ ഉള്ളതല്ല. ഇതിനൊന്നും കൂടെ നിഷേധിക്കുന്നത് അതും മനസ്സിലാക്കണം. ഇതിന് ഉപാസനകള് ഇത് പരമമായ ഈശ്വര ബോധമല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതും ഒക്കെ വേദത്തിൽ ഇരിച്ചിട്ടുള്ളതാണ്. ഈ രീതിയിലെല്ലാം അതാണ് മനവും ബ്രഹ്മിക്ക് ഉപാസി എന്ന് പറയുന്നു. മറ്റു ഉപാസനയാണ്. മറ്റു ഉദാഹരണം പറയുന്നു, ആദിത്യോ ബ്രഹ്മിക്ക് ആദേശ, ആദിത്യനെ ബ്രഹ്മമായി ധ്യാനിക്കണം. ഇതുപോലെ ചന്ദ്രകുത്തി പറയുന്നു. അവിടെയും പ്രാധാന്യം ആർക്കാണ്? ആദിത്യനാണ്, ബ്രഹ്മത്തിനല്ല. ഈ കാണുന്ന ആദിത്യനെ നീ ബ്രഹ്മമായി ധ്യാനിക്കണം. അവന്റെ മനസ്സിൽ പ്രാധാന്യം കൊടുക്കുന്ന ആദിത്യനാണ്, അതിൽ ആരോപിക്കുന്ന ബ്രഹ്മതത്വത്തിനല്ല. അങ്ങനെ വരുമ്പോൾ അതിന് അഭ്യാസ ഉപാസന. ഇതിജ മന ആദിത്യാദിഷു ബ്രഹ്മദൃഷ്ടിഭ്യാസ. ഇതെല്ലാം എന്ത് വരുന്നു? മനസ്സ് ആദിത്യം തുടങ്ങിയവരെല്ലാം ബ്രഹ്മദൃഷ്ടി അഭ്യാസ, ബ്രഹ്മഭാവനയെ ആരോപിക്കുന്നു. ബ്രഹ്മദൃഷ്ടി ബ്രഹ്മഭാവന ആരോപിക്കുന്നു. അപ്പൊ അധിഷ്ഠാനം എന്ന് പറയുന്നത് ആദിത്യം മനസ്സ്. അവിടെ നമ്മൾ കൽപ്പിക്കുന്ന ബ്രഹ്മം അതിന് ആരോഗ്യം എന്ന് പറയും. അപ്പൊ അവിടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ അധിഷ്ഠാനമായിരിക്കുന്ന മനസ്സിന് ആദിത്യത്തിനും പ്രാധാന്യം കൊടുത്ത് ധ്യാനിക്കുന്നു. ആദ്യം ധ്യാനിക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ മനസ്സിൽ അങ്ങനെ ധ്യാനിക്കുന്നു, മനസ്സിൽ ഭാവന ചെയ്യുന്നു എന്ന് പറയാം. ഇത് ഉപാസനകൾ അതിന്റെ ഫലവും മറ്റും പറയുന്നു. നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല. മനസ്സിനെ വിശ്വയെ ദേവന്മാരായിട്ട് ധ്യാനിക്കാൻ പറഞ്ഞപ്പോൾ അയാളുടെ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ദേവന്മാർക്കാണ്. മനസ്സിനെ മനസ്സായി കാണുന്നില്ല, മറിച്ച് വിശ്വയെ ദേവന്മാരായി കാണും. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മാനസിക ഭാവനയിൽ നിറഞ്ഞിരിക്കുന്നത് മനസ്സല്ല, മറിച്ച് ദേവന്മാരാണ്. അപ്പോൾ അത് അവരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ മനസ്സിൽ മാനസിക ഭാവനയിൽ ആ ദേവന്മാർ തന്നെ നിലനിന്നാലേ ആ ഉപാസന ഫലം കൊടുക്കത്തുള്ളൂ. ഇവിടെ മനസ്സിന്റെ ഭാവനയിൽ ആ ആദിത്യം തന്നെ പ്രധാനമായി നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഉപാസനയിൽ ഫലം കൊടുക്കത്തുള്ളൂ. ഈ തരത്തിൽ രണ്ട് തരത്തിലുള്ള ഉപാസനയെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത് മൂന്നാമത് പറയുന്ന വിശിഷ്ട ക്രിയായോഗ നിമിത്തമായിട്ടുള്ള ഉപാസനയാണ്. അതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും
1: ഓം നമഃശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: എപ്പോഴാണോ തന്നെ കുറിച്ച് വിശേഷ ജിജ്ഞാസ ഉണ്ടാകുന്ന അത് എന്താണിത്? ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തുകൊണ്ടാണോ ഈ ബോധവും ഈ വിഷയങ്ങളൊക്കെ എന്തുകൊണ്ടിങ്ങനെ നടക്കുന്നു? ഇത്തരത്തിലൊരാൾ ചിന്തിക്കുമ്പോൾ അവിടെ ശാസ്ത്രത്തിൻ്റെ ആവശ്യം വരുന്നു, ഗുരുവിൻ്റെ ആവശ്യം വരുന്നു. അതുവരെ നടക്കുന്നത് സ്വാഭാവികം, മറ്റത് ശാസ്ത്രീയം, സ്വാഭാവികമല്ലാത്ത ശാസ്ത്രീയം. അപ്പം ശാസ്ത്രീയമായ ബോധം കൊണ്ട് സ്വാഭാവികമായ ബോധം അവിടെ ഇതാ ബോധിക്കുന്നു, ഇതാണ് തൻ്റെ സ്വരൂപം എന്ന് അവനറിയുന്നു. ഇതാണ് ആത്മവിഷയം. മിഥ്യാജ്ഞാനന്ദ പ്രതൂജ തത്പ്രഭവ സ്മൃതിയോ എന്ന ഭവന്തി സ്വാഭാവികോ അനാത്മവസ്തുഭേദ വിഷയ അനർത്ഥത്വ അവഗതേശ. അവന് അനർത്ഥത്വ ബോധം ഉണ്ടാകും. എങ്ങനെ വിശദീകരിക്കുന്നു? ആത്മാവഗതോ ഹി സത്യം അന്യത് വസ്തു അനർത്ഥത്വനവഗമ്യതേ അനിത്യ ദുഃഖ അശുദ്ധ്യാദി ബഹുദോഷവത്വം ആത്മവസ്തുനശ്ച തദ്വിലക്ഷണത്വം. ഈ ശാസ്ത്രം തന്നെ, ഈ ശ്രുതി തന്നെ ആത്മാവിനെ എങ്ങനെ ബോധിപ്പിക്കുന്നത്? തദ്വിലക്ഷണത്വ സച്ചിദാനന്ദ സ്വരൂപമായി ബോധിപ്പിക്കുന്നു. മറിച്ച് തനിക്കിന്ന് നിലനിൽക്കുന്ന അനുഭവങ്ങൾ, ഇന്നുവരെ നിലനിന്ന അനുഭവങ്ങൾ അതിനെ എങ്ങനെ ബോധിപ്പിക്കുന്നു? അനിത്യം, ദുഃഖം, അശുദ്ധി, അതി ദോഷ ബഹുദോഷപൂർത്വ, അത് ബഹുദോഷമുള്ളതായിട്ടാണ് ബോധിപ്പിക്കുന്നത്. കാരണം മനസ്സതിൽ ആസക്തമായിരിക്കുന്നു, മനസ്സതിൽ മുഴുകിയിരിക്കുന്നു. അതിൽ നിന്ന് ആ മനസ്സിനെ മാറ്റി ആ മനസ്സിലാണ് ഈ പ്രകാശത്തെ ഉണ്ടാക്കുന്നത്. ഏതൊരു മനസ്സാണോ ഈ അനിത്യ ദുഃഖ അശുദ്ധി ആയ ഈ പ്രപഞ്ചത്തിൽ മുഴുകിയിരിക്കുന്നത്, ആ മനസ്സിനതിൽ നിന്ന് മാറ്റണം. മാറ്റിയിട്ട് സ്വസ്വരൂപ ആഭിമുഖ്യമുള്ളതാക്കി മാറ്റണം. അതുകൊണ്ട് ശ്രുതി ബോധിപ്പിക്കുമ്പോൾ ഇത് രണ്ടും ബോധിപ്പിക്കുന്നു. നിന്റെ സ്വരൂപം പരമാർത്ഥ സത്യമാണ്. ഇന്നുവരെ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ സ്വരൂപത്തെയെല്ലാം മറിച്ചത് അനിത്യ ദുഃഖ അശുദ്ധി തുടങ്ങിയ അനേക ദോഷങ്ങളുള്ളതാണ്. സ്വസ്വരൂപം ദോഷരഹിതമാണ്, സച്ചിദാനന്ദമാണ് എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു. എന്താ സ്വസ്വരൂപ സച്ചിദാനന്ദം ഒന്നും ബോധിപ്പിച്ചാൽ പോരെ? ഇല്ല, കാരണം മനസ്സ് സച്ചിദാനന്ദത്തിൽ മുഴുകിയല്ല ഇരിക്കുന്നു. അങ്ങനെ പിന്നെ ഇത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അനിത്യ ദുഃഖ അശുദ്ധി അല്ലെങ്കിൽ അശുദ്ധി ആയിട്ടുള്ള പ്രപഞ്ചത്തിൽ മനസ്സങ്ങ് മുഴുകിയിരിക്കുകയാണ്. അതിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഇത് ദുഃഖമാണോ ഇത് അനിത്യമാണോ എന്ന് മനസ്സിനെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കുന്ന അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി മാത്രമാണ്. അങ്ങനെ മനസ്സതിൽ നിന്ന് പിന്മാറി അന്തർമുഖമായി, അതാണ് സാധന ചതുഷ്ടയെന്നെല്ലാം പറയുന്നു. ഇത് ശ്രവിക്കുന്നതിന് സാധന ചതുഷ്ടയ സമ്പന്നനായിരിക്കണം പറയുന്നത് കൊണ്ടാണ്. മനസ്സ് അതിലെല്ലാം അങ്ങ് മുഴുകിയിരിക്കുകയാണെങ്കിൽ, ഈ മിഥ്യാജ്ഞാനങ്ങളിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ഇതെങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? അതുകൊണ്ട് അതും ബോധിപ്പിക്കുന്നത് അനിത്യ അശുചി എന്നും ബോധിപ്പിക്കുന്നു. അപ്പോൾ എന്തോരുന്നു ആത്മാവബോധം ഈ സത്യം അന്യ വസ്തു അനർത്ഥത്വനവഗമ്യത, ഇതെല്ലാം അനർത്ഥമാണെന്ന് മനസ്സിലാക്കുന്നു. ആത്മവസ്തുനിശ്ചാ തദ്വിലക്ഷണത്വ സ്വസ്വരൂപത്തെ ഈ അനിത്യ വസ്തുക്കളിൽ നിന്നും ഭിന്നമായി ഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രഹിക്കുന്നതാണ് ആത്മബോധം. തസ്മാത് അനാത്മവിജ്ഞാന സ്മൃതീനാം ആത്മാവഗതേ അഭാവപ്രാപ്തി. ഈ ബോധം സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ അനാത്മവിജ്ഞാന സ്മൃതീനാം, അനാത്മവിജ്ഞാന സ്മൃതികൾ അതുകൊണ്ടല്ലോ അനാത്മവിജ്ഞാനം. അതുകൊണ്ട് തന്നെ സ്വസ്വരൂപമല്ലാതെ ഗ്രഹിക്കുന്നതാണ് അനാത്മവിജ്ഞാനം. തന്നെ ഈ ശരീര സംബന്ധിയായ സ്ത്രീ പുരുഷ ഭാവങ്ങളിലെല്ലാം ഗ്രഹിക്കുന്നതാണ് അനാത്മവിജ്ഞാനം. അനാത്മവിജ്ഞാനം ബോധം കുറച്ച കാലം മുതലേ ശീലിച്ചു വരുന്നതാണ്. പൂർവ്വജന്മങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല, വർത്തമാന ജന്മത്തിൽ അവിടെ മുതൽ ശീലിച്ചു വരുന്നു. അതിനെ സംബന്ധിച്ചുള്ള സ്മൃതികളുമുണ്ട്. അനാത്മവിജ്ഞാന സ്മൃതികൾ, തൻ്റെ ബാല്യം, കൗമാരം, യൗവനം, ഇതിനെക്കുറിച്ചുള്ള സ്മൃതികൾ വാർദ്ധക്യം വരെ പിന്തുടരുകയാണ്. അതെല്ലാം ശരീര സംബന്ധിയായ സ്മൃതികളാണ്. അതെല്ലാം ഇത് സത്യമാണെന്നുള്ള ബോധത്തിൽ നിന്നുണ്ടായ സ്മൃതിയാണ്. എനിക്ക് വാസ്തവത്തിലൊരു ബാല്യമുണ്ടായി, എനിക്ക് വാസ്തവത്തിലൊരു കൗമാരമുണ്ടായി, വാസ്തവത്തിലൊരു യൗവനമുണ്ട്. ഇത്തരത്തിൽ ഇതിനെല്ലാമുള്ള പരമാർത്ഥ ബുദ്ധി കൊണ്ടുണ്ടാവുന്നതാണ് അനാത്മവിജ്ഞാന സ്മൃതി. ഈ അനാത്മവിജ്ഞാന സ്മൃതി നാം ആത്മാവകത്തെ അഭാവപ്രാപ്തി. ഇതെങ്ങനെ നിലനിൽക്കും? ശ്രുതി ബോധിപ്പിക്കുന്നു, നീ ആ പരമാർത്ഥ സ്വരൂപമാണ്. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ, താൻ പരമാർത്ഥ സ്വരൂപമാണെന്ന് ഒരാൾ ബോധിക്കുമ്പോൾ, ഈ സ്മൃതികൾ എങ്ങനെ അവിടേക്ക് കടന്നു വരും? ആ ബോധത്തിന് ഇതിന് കടന്നു വരാൻ കഴിയത്തില്ല. അഭാവപ്രാപ്തി എന്ന് പറയുന്നതാണ് അതുവരെയുള്ളൂ. എപ്പോഴാണോ ഇങ്ങനൊരു ബോധം ഉണ്ടാകാതിരിക്കുന്നത് അതുവരെ. അങ്ങനൊരു ബോധം സ്വസ്വരൂപത്തെക്കുറിച്ച് ഇന്നതാണെന്നൊരു ബോധം ഉണ്ടായ ശ്രുതി, അതും ശ്രവണ സമകാലേവ, ആ ശ്രവിക്കുന്ന സമയത്ത് തന്നെ. എത്ര ഒരാൾ വാശി പിടിച്ചാലും ശരി, ആ ബോധം ഉണ്ടാകുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയേ പറ്റൂ. കാരണം ഇത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്, രണ്ടും കൂടെ ഒരുമിച്ചിരിക്കത്തില്ല. എപ്പോഴെങ്കിലും ഒരാൾക്ക് തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ബോധമുണ്ടായാൽ അത് ശ്രുതിയിൽ നിന്ന് തന്നെ ഉണ്ടാവണം, വേറെ ബോധം ഉണ്ടാവും വഴിയില്ല. ഗുരു ഉപദേശിച്ചാൽ അത് ശ്രുതി തന്നെയാണ്, ശ്രുതിയുടെ താല്പര്യമാണ് ഗുരു ഉപദേശിക്കുന്നത്. അപ്പോൾ ഗുരു ഉപദേശം ഒന്നോ ശ്രുതി ഒന്നോ പറയുന്ന ആ ശബ്ദശ്രവണത്തിൽ നിന്ന് ഗുരുവിനെ എപ്പോഴാണോ ഈ ഒരു ബോധം ഉണ്ടാകുന്നത്, അപ്പോൾ ബാക്കിയുള്ള സർവബോധങ്ങളും തൽക്കാലം മാറി തന്നേ പറ്റും. രണ്ടും കൂടി തമപ്രകാശ വിരുദ്ധ സ്വഭാവമോ ഭാഷകാരന്മാർ, തമപ്രകാശങ്ങളെ പോലെ പരസ്പര വിരുദ്ധ സ്വഭാവമാണ്. ശ്രുതി ബോധിപ്പിക്കുന്ന നീ അകർത്താവാണ്, അഭോക്താവാണ്, എന്തുകൊണ്ട് നിന്റെ സ്വരൂപം അതാണ്. ശരി, ശ്രുതി അങ്ങനെ ബോധിപ്പിച്ചാൽ അതിന് വിപരീതമായി ബോധിക്കാൻ പറ്റുമോ? താൻ കർത്താവാണ്, ഭോക്താവാണ് അങ്ങനെ ആരെങ്കിലും ധരിക്കാറില്ല, അങ്ങനെ ആരും ധരിക്കാറില്ലല്ലോ. പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ അതങ്ങനെ ബോധിക്കാറുണ്ട്. രാമനോട് പറയുന്നു, നീ രാമനാണോ? അല്ല, ഞാൻ കൃഷ്ണനാണെന്ന് ബോധിക്കാൻ പറ്റും? ഇല്ല. എന്തുകൊണ്ട്? താൻ അതാണ്, രാമനാണ്, അതുകൊണ്ട് എനിക്ക് രാമൻ എന്ന് തന്നെ ബോധിക്കാൻ കഴിയും. അതുപോലെ ഇവിടെ ശ്രുതി നീ ഇന്നതാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ മറിച്ചൊരു ബോധിക്കാൻ കഴിയത്തില്ല, വേറൊരു ബോധം അവിടെ വരത്തില്ല. പരിശേഷ്യ ആത്മീകത്വ വിജ്ഞാന സ്മൃതി സന്ധതയിൽ അർത്ഥദേവ ഭാവ, ഫലത്തിൽ അവിടെ ഉണ്ട്. എന്താണ് ആത്മഏകത്വ വിജ്ഞാന സ്മൃതി? അതാണ് തത്വമസി, ആത്മഏകത്വ വിജ്ഞാനം. അത് ഈ സൃഷ്ടി നടത്തിയ ആസത്, അത് തന്നെയാണ് താൻ. അത് ആത്മഏകത്വം, താൻ അതാണ്. മാത്രമല്ല, ഈ സൃഷ്ടിയിൽ കാണുന്ന സർവതും ആ സത്ത് തന്നെ. രണ്ടു തരത്തിൽ ആത്മീകത്വ വിജ്ഞാനം, ആ ബോധം വിജ്ഞാന സ്മൃതി സന്തതേഹി, അവിജ്ഞാന സ്മൃതി സന്തതി എന്ന് പറയുന്നു. അർത്ഥദേവഭാവ, അത് ഫലത്തിലവിടെയുണ്ട്. അർത്ഥ അതെന്ന് വെച്ചാൽ ആ ഉപദേശം കൊണ്ട് തന്നെ അതവിടെയുണ്ട് എന്ന് പറയും. എന്ന വിധേയത്വം, അതിനെ വിധിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നുവെച്ചാൽ അതിനെ ധ്യാനിക്കേണ്ട ആവശ്യം വരുന്നില്ല. വിധി എന്ന് പറയുമ്പോൾ അത് ധ്യാനമാണ്, ഉപാസന. അല്ലാതെ തന്നെ ശാസ്ത്ര ശ്രവണം കൊണ്ട് തന്നെ അത് ഉണ്ട്, ശാസ്ത്രം അങ്ങനെ ബോധിപ്പിക്കുന്നുണ്ട്. രണ്ടു തരത്തിൽ ഒന്നുകിൽ ഈ നേതി നേതി ഈ ശരീരാദികളൊന്നും നീയല്ല, അല്ലെങ്കിൽ സർവം ഖലിതമ്മ ഇതെല്ലാം നീയാണ്. അങ്ങനെ അത് ബോധിച്ചു കഴിഞ്ഞാൽ മറിച്ച് ഇതല്ല എന്ന് ബോധിപ്പിക്കാൻ വേറൊന്നുമില്ല. ശ്രുതിയാണ് അന്തിമമായ പ്രമാണം, ഏറ്റവും പ്രബലമായ പ്രമാണം. അത് ബോധിപ്പിച്ചു കഴിഞ്ഞു ശാസ്ത്രമാണ്, ഒരു ആസ്തികനെ സംബന്ധിച്ച്. മറിച്ചൊരു ബുദ്ധിക്ക് അവിടെ അവകാശമില്ല. അതുകൊണ്ട് തന്നെ സംബന്ധിച്ച് അവൻ്റെ ശരിയായ ബോധം ഇത് തന്നെയായിരിക്കും, തന്നെ പരമാത്മ വസ്തുവാണ് എന്നുള്ള ബോധം തന്നെയായിരിക്കും. പിന്നീട് അതുകൊണ്ട് ഇവിടെ ആ ബോധത്തെ വിധിക്കേണ്ട കാര്യമില്ല, ആ ഒരു ബോധത്തെ ധ്യാനിക്കാൻ പറയേണ്ട കാര്യമില്ല. അതിന് മാറ്റം സംഭവിക്കുന്നില്ല. അതിന് മാറ്റം സംഭവിക്കണമെങ്കിൽ എങ്ങനെ സംഭവിക്കണം? ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കി തത്വമസി സദാത്മാവാണ് എന്ന് ബോധിച്ചു. ഇതിന് മാറ്റം സംഭവിക്കണമെങ്കിൽ ഇനി ഒരു ബോധം ഉണ്ടാവണം, ആ തത്വമസി, ഞാൻ ആ പരമാർത്ഥ വസ്തുവല്ല എന്ന് ആരെങ്കിലും ബോധിപ്പിക്കും. അങ്ങനെ ബോധിച്ചിട്ട് താൻ സ്വയം ബോധിക്കും. അത് സംഭവിക്കില്ല. സംഭവിക്കുന്നില്ല എന്തുകൊണ്ട്? ഇവിടെ തന്റെ സ്വരൂപത്തെയാണ് ബോധിച്ചിരിക്കുന്നത്. തന്റെ സ്വരൂപത്തെ തനിക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തുള്ള സർവത്തിനെയും നിഷേധിക്കും, തന്റെ മനസ്സിനെയും ബുദ്ധിയും വരെ നിഷേധിക്കും. തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. ശ്രുതി അതേ ബോധിപ്പിച്ചുള്ളൂ, നിന്റെ സ്വരൂപം, അതിനാണ് ബോധിപ്പിച്ചത്. അപ്പൊ അതിന്റെ നിഷേധം സാധ്യമാകുന്നില്ല. ആത്മവിജ്ഞാന സ്മൃതി സന്തതി, വിജ്ഞാനവും സ്മൃതിയും, എന്താ രണ്ടും പറഞ്ഞത്? തത്വമസി എന്ന് ബോധിപ്പിച്ചു. അയാളെ തത്വമസി എന്ന് ഗ്രഹിച്ചു, അത് വിജ്ഞാനം. ഇനി ശ്രുതി എങ്ങനെയാണ് തന്നെ ബോധിപ്പിച്ചതെന്ന് ചിന്തിച്ചാൽ പിന്നീട് അത് വിജ്ഞാന സ്മൃതി. ശ്രുതി എന്നെ ബോധിപ്പിച്ചത് തത്വമസി എന്നാണോ? മറിച്ച് അതത്വമസി എന്നല്ലല്ലോ. ഞാൻ സത്തല്ല എന്നല്ലല്ലോ ബോധിപ്പിച്ചത്, സത്തെന്നാണ്. അപ്പൊ ശ്രുതി ബോധിപ്പിച്ചപ്പോൾ താൻ തത്വമസി എന്ന് തന്നെയാണ് ബോധിച്ചത്. ശ്രുതി തന്നെ എങ്ങനെ ബോധിപ്പിച്ചു എന്ന് ചിന്തിച്ചാലും തത്വമസി എന്നാണ് ബോധിപ്പിച്ചതെന്നെ തനിക്ക് സ്മരിക്കാൻ കഴിയും. അതാണ് വിജ്ഞാനവും സ്മൃതി. ആത്മാവ് സ്വയം അത് നേരത്തെ പറഞ്ഞെന്താണോ, സ്മൃതിയോ വിസ്മൃതിയോ ഒന്നുമല്ല. പക്ഷെ തത്വബോധത്തെ എങ്ങനെ ഗുരു തത്വത്തെ ബോധിപ്പിച്ചു, എങ്ങനെ ശ്രുതി തത്വത്തെ ബോധിപ്പിച്ചു എന്നുള്ളതിനെ നമുക്ക് സ്മരിക്കാൻ കഴിയും. അതാണ് വിജ്ഞാനം. അത് എങ്ങനെയാണോ നമ്മൾ ബോധിച്ചത് അതുപോലെ സ്മരിക്കാൻ കഴിയും. ബോധിച്ചത് തത്വമസി എന്നാണെങ്കിൽ സ്മരിക്കുന്നതും തത്വമസി എന്ന് തന്നെയായിരിക്കും. അതിന് മാറ്റം വരത്തില്ല, അതിന്റെ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും അതിനെ വിധിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ബോധവും ആ ബോധത്തെ ഇങ്ങനെയാണ് താൻ ധരിച്ചിരിക്കുന്നത് എന്നുള്ള ആ അനുസന്ധാനവും, അതാണ് ഇവിടെ സ്മൃതി എന്ന് പറയും. അത് ഏകരൂപത്തിൽ തന്നെ ആ ബോധത്തെ നിഷേധിക്കുന്നതിന് മറ്റു പ്രബലമായൊരു പ്രമാണമില്ല. ഒരു അനുഭവത്തെ നിഷേധിക്കുന്നതിന് മറ്റൊരു പ്രബലമായ പ്രമാണം ഉണ്ടെങ്കിലേ നിഷേധിക്കാൻ പറ്റും. രജുവിൽ സർപ്പമുള്ള അനുഭവം അത് അനുഭവമാണ്, സ്വന്തം അനുഭവമാണ്. ആ അനുഭവത്തെ പ്രത്യക്ഷം കൊണ്ട് നിഷേധിക്കുന്നു, പ്രബലമായ പ്രത്യക്ഷം വീണ്ടും കാണുമ്പോൾ ആ അനുഭവത്തെ നിഷേധിക്കുന്നു. അതുപോലെ സ്വസ്വരൂപത്തെ പ്രത്യക്ഷാദി പ്രമാണങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത തന്റെ സ്വരൂപത്തെ ശ്രുതി ബോധിപ്പിക്കുന്നു. മറ്റു പ്രബലമായ പ്രമാണങ്ങളൊന്നും അതിനെ ബാധിക്കാനില്ല, അതുകൊണ്ടതിന് ബാധ സംഭവിക്കുന്നില്ല. അതാണ് അർത്ഥദേവഭവം. നാം വിധേയത്വം ശോക മോഹ ഭയ അശനായ പിപാസാദി ദുഃഖ ദോഷ നിവർത്തകത്വാറ്റ സ്മൃതേ. അത് മാത്രമല്ല, ഈ അനുഭവം, ശ്രുതി ബോധിപ്പിക്കുന്ന ഈ അനുഭവം, ഈ അനുഭവം അത് കഴിഞ്ഞ് പിന്നെ എന്ന് പറഞ്ഞു, പിന്നീട് സ്മൃതി, ഇത് രണ്ടും ശോകം മോഹം ഭയം അശന പിപാസ ദുഃഖം തുടങ്ങിയ ദോഷങ്ങളെ അതൊന്ന് വർദ്ധിപ്പിക്കുന്നു. ഇവിടെയാണ് നമുക്ക് സംശയം വരുന്നത്. ശ്രുതിയിൽ നിന്ന് ഇങ്ങനെ ഗ്രഹിച്ചു ശരിയാണ്, താൻ സച്ചിദാനന്ദ സ്വരൂപനം, സദാത്മേകത്വത്തെ ഗ്രഹിച്ചു. ശ്രുതി എങ്ങനെയാണ് ബോധിപ്പിച്ച അക്കാര്യത്തിൽ സംശയമില്ല, എങ്ങനെ തന്നെയാണ് ബോധിപ്പിച്ചത്. വിജ്ഞാന സ്മൃതിയിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശോകമോഹഭയ അശനാപിപാസാദി ദോഷ, അതിന്റെ നിവൃത്തി സംഭവിക്കുന്നുണ്ടല്ലോ ബോധിച്ചതിന് ശേഷവും. ശോകമഹാദികളെല്ലാം പഴയതുപോലെ തന്നെ ഉണ്ട്. ഈ തത്വബോധത്തിൽ ശോകമോഹാദികളില്ലെന്ന് പറയുന്നതാണ് വസ്തു. ശോകമോഹാദികൾ നേരത്തെ എന്നിൽ ഉണ്ടായിരുന്നു പറയുന്നത്. ആ ശോകമോഹാദികൾ എന്നിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്, ഈ തത്വശ്രവണത്തിന് ശേഷവും. ഇവിടെ പറയുന്നത് എന്താണ്? ആ തത്വബോധത്തിൽ തന്നെ അതില്ലെന്നാണ്. അത് ഉണ്ടാകണമെങ്കിൽ ഉണ്ടെന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണോ, ആ തത്വബോധം ഗ്രഹിച്ചിട്ടില്ലെന്നർത്ഥം. അതുകൊണ്ടാണ് അത് ഉണ്ടെന്ന് പറയുന്നത്. അതെന്റെ അനുഭവമാണല്ലോ. അനുഭവത്തെ കുറിച്ച് എന്താണ് ബോധിപ്പിച്ചത്? നിന്റെ ശോകമോഹാദികളില്ല, അതാ ബോധിപ്പിച്ചത്. നിന്റെ സ്വരൂപത്തിൽ, സത്സ്വരൂപത്തിൽ ശോകമോഹാദികൾ നിൽക്കുന്നതിനുള്ള അവസരമില്ല, ഇടമില്ല. ഇതാണല്ലോ ശ്രുതി ബോധിപ്പിച്ചത്. മറിച്ച് ഒരു ബോധം എന്താണ്? ശ്രുതി ഇങ്ങനെയാണ് ബോധിപ്പിച്ചത്, സ്വസ്വരൂപത്തിൽ ശോകമോഹാദികളില്ല. അത് ശരിയല്ല അങ്ങനെ ബോധിപ്പിച്ചത്. മറിച്ച് സ്വസ്വരൂപത്തിൽ ശോകമോഹാദികളുണ്ട് എന്ന് വന്നാൽ ശരി. രണ്ടാമത് അങ്ങനെയൊരു ബോധം വന്നു കഴിഞ്ഞാൽ ശരിയാണ്, തന്നെ ശോകമോഹാദികളെല്ലാം ഉണ്ടെന്ന് പറയേണ്ടി വരും. ശ്രുതി അങ്ങനെ ബോധിപ്പിക്കുന്നുണ്ട്. ശോകമോഹാദികൾ താൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് സഹജമാണ്, നേരത്തെ പറഞ്ഞിട്ടുള്ള സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ ആ അനുഭവം തുടർന്ന് എന്തുകൊണ്ട്? തന്റെ സ്വരൂപത്തെ ധരിക്കാത്തതുകൊണ്ട്. ഇവിടെ അത് മനസ്സിലാക്കി, കേട്ടറിഞ്ഞു, പറഞ്ഞു എന്റെ സ്വരൂപം ശോകമോഹാദി രഹിതമാണ് എന്ന് കേട്ടറിഞ്ഞു. മറിച്ച് രണ്ടാമത് ശ്രുതി ബോധിപ്പിക്കുന്നു, അങ്ങനെയല്ല, നീ ശോകമോഹാദികളുള്ളവനാണെന്ന് ബോധിപ്പിക്കുന്നുണ്ടോ? ഇല്ല. ശ്രുതി എന്താണോ ബോധിപ്പിച്ചത് അതെന്നെ ഉറച്ചു നിൽക്കുകയാണ്. നിന്റെ പരമാർത്ഥ സ്വരൂപത്തിൽ ഈ ശോകമോഹാദികളല്ല എന്ന് തന്നെയാണ് ശ്രുതി ആ ബോധനത്തെ തിരുത്തുന്നില്ല. തിരുത്തുന്നില്ലെങ്കിൽ ഗുരുവൻ എങ്ങനെ പറയാൻ കഴിയും നിന്നിൽ ശോകമോഹാദികളുണ്ടെന്ന്? മറിച്ച് ശോകമോഹാദികൾ എവിടെയാണെന്ന് ശ്രുതി പറയുന്നുണ്ട്. എന്താണോ അത് നിന്റെ അന്ധകരണത്തിലാണ്, നിന്നിലല്ല. പിന്നെ ഞാനത് അനുഭവിക്കുന്നതോ നീ നിന്റെ ബുദ്ധി കൊണ്ട് അതിനോട് താതാത്മ്യപ്പെടുന്നത് കൊണ്ടാണ്. അതെന്തുകൊണ്ട് താതാത്മ്യപ്പെടുന്നു? നിന്റെ സ്വരൂപത്തെ അറിയാത്തതുകൊണ്ട്. അപ്പൊ നിന്റെ സ്വരൂപം സംശയരഹിതമായി ശ്രുതി പറയുന്നു, അത് സത്യദാനന്ദമാണ്, ശോകമോഹാദികൾക്ക് അധീനമാണ്, അതീതമാണ്, ശോകമോഹാദികൾക്ക് അധീനമല്ല എന്ന് ബോധിപ്പിച്ചാൽ എന്നൊരു

ആണ് ശ്രുതി ബോധിപ്പിച്ചത്. ആ ശ്രുതിയുടെ ആ ബോധത്തെ അംഗീകരിക്കുകയും വീണ്ടും തന്നിൽ അതുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നതിന് എന്താ അർത്ഥമുള്ളത്? വീണ്ടും മുമ്പിൽ നിൽക്കുന്ന അനുഭവമാണ്. അനുഭവത്തെ നിഷേധിക്കുന്നുണ്ടോ ശ്രുതി? ആരുടെയും അനുഭവത്തെ നിഷേധിക്കുന്നില്ല, പ്രപഞ്ചാനുഭവത്തെ നിഷേധിക്കുന്നില്ല, ശരീരാനുഭവത്തെ നിഷേധിക്കുന്നില്ല. അതിനെ വിശദീകരിക്കുന്നേ ഉള്ളൂ. ഇന്ന അനുഭവം ഇന്നതുകൊണ്ടാണ്, ഇന്ന അനുഭവം ഇന്നതുകൊണ്ടാണ്, പരമാർത്ഥം ഇന്നതാണ്, ഇത്തരത്തിൽ അതിന് വിശദീകരണം കൊടുക്കുന്നേ ഉള്ളൂ. ശബ്ദസ്പർശരൂപരസഗന്ധ അനുഭവത്തെ ഒന്നും മാറ്റി പറയുന്നില്ല. ശബ്ദം രൂപമാണെന്നോ രസം ഗന്ധമാണെന്നോ അങ്ങനെയൊന്നും മാറ്റി പറയുന്നില്ല. അനുഭവങ്ങൾ എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. ഈ അനുഭവങ്ങൾ ഇങ്ങനെ നിൽക്കേ തന്നെ ആ പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. പരമാർത്ഥം ഇന്നതാണ്. അത് ബോധിപ്പിച്ചാൽ അതിനെ മറ്റൊരു തരത്തിൽ തനിക്ക് ബോധിക്കാനും കഴിയുന്നില്ല. കാരണം ആ ബോധിപ്പിക്കുന്നത് തന്റെ സ്വരൂപത്തെയാണ്, ഇന്നതാണ് എന്ന് ബോധിപ്പിക്കുന്നു. തന്റെ സ്വരൂപം ഇങ്ങനെയായിരിക്കെ ഈ അനുഭവത്തിനുള്ള കാരണങ്ങളും പറയുന്നു. മോഹം, അതുകൊണ്ട് വരുന്ന മിഥ്യാജ്ഞാനം, അതുകൊണ്ട് ഈ പ്രപഞ്ചാനുഭവം, ദ്വൈതാനുഭവം, ഇതെല്ലാം വിശദീകരിച്ച് പറയും. ഇത് ശ്രവണത്തിൽ നിന്ന് കേട്ട് ഒരുവൻ ബോധിക്കുമ്പോൾ പിന്നീട് അവനെങ്ങനെ പറയാൻ പറ്റും സുഖദുഃഖാദികൾ എന്നിലുണ്ട്? അത് പറയാൻ കഴിയത്തില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അവനൊന്നും ബോധിച്ചില്ല. അങ്ങനെ പറയാൻ കഴിയത്തില്ല. എന്താണോ ഉണർന്നിരിക്കുന്നവെന്ന് പറയാൻ കഴിയുമോ? ഞാൻ ഉറങ്ങുകയാണ്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയാൻ കഴിയത്തില്ലല്ലോ. ഉണർന്നിരിക്കുന്നവനൊരിക്കലും ഉറങ്ങുന്നു എന്ന് പറയാൻ കഴിയും. ഉണർന്നിരിക്കുന്നു എന്നേ പറയാൻ പറ്റും. അങ്ങനെ സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള ഒരു ഉണർവ്, ഒരു ബോധമാണ് ശ്രുതി ഒരു ജീവന് പകർന്നു കൊടുക്കുന്നത്. ആ ബോധത്തെ അവൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ബോധം അവന് പ്രകാശിച്ചു കഴിഞ്ഞാൽ, ശോകമോഹ ഭയ അശനായ പിപാസാദി ദുഃഖദോഷ അത് നിവർത്തിപ്പിക്കുന്നു. നിന്നില്ലെന്നേ അത് ബോധിപ്പിക്കുന്നു. ശോകമോഹാദികൾ ഇല്ലെന്നല്ല പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ ശരി, അത് നിന്നല്ല, നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇന്നതാണ് എന്നാണ് ബോധിപ്പിക്കുന്നത്. അപ്പോൾ ആ ബോധം എന്താണ് ശരി? അപ്പോൾ ശോകമോഹാദികൾ അനുഭവിക്കുമ്പോഴോ? ശ്രുതി ഉപദേശിക്കുന്നതിന് മുമ്പും അത് അനുഭവിച്ചിരുന്നു, ശ്രുതി ഉപദേശിച്ചതിന് ശേഷവും അത് അനുഭവിക്കുന്നു. അത് അനുഭവിക്കുന്ന സമയത്ത് അനുഭവത്തെ, ശോകമോഹാദികളുടെ അനുഭവത്തെ ഒരാൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ശോകമോഹാദികളുടെ അനുഭവം എവിടെയാണ്, എവിടെ നിന്നാണ് ഇതിനെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത്? ആ ശോകമോഹാദികളുടെ അനുഭവത്തെ തന്നിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. തന്നിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? തന്നിൽ അതില്ല. അത് ഇനി എവിടെയാണോ അനുഭവിക്കുന്നത്, ഇവിടെ അനുഭവിക്കുന്നു, തന്റെ മനസ്സിൽ അവിടെ അനുഭവിക്കുന്നു. അവിടെ നിന്ന് അതിനെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിലോ? അത് പറഞ്ഞു എന്താണ്? ഇത് സ്വാഭാവികമാണ്. ആദ്യമേ പറഞ്ഞു ഇത് സ്വാഭാവികമായ മനസ്സിൻ്റെ പ്രവൃത്തിയാണ്. അതിനകത്തിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല. അത് മനസ്സിൻ്റെ സ്വഭാവമാണ്. ആ വസ്തു ഉള്ളിടത്തോളം കാലം അതുണ്ടായിരിക്കും. അഗ്നിയിൽ നിന്ന് ഉഷ്ണത്തെ മാറ്റുക സാധിക്കും, ജലത്തിൽ നിന്ന് ശീതത്തെ മാറ്റുക സാധിക്കുന്നു. അതതിൻ്റെ സ്വഭാവമാണ്, അതിനെ മാറ്റാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ വസ്തു ഇല്ലാതാകും, അതിനെ മാറ്റണമെന്ന്. അത് സ്വാഭാവികമായി പ്രവർത്തിക്കുന്നു, സ്വാഭാവികമായി ഇല്ലാതാകുന്നു. ജാഗ്രത സ്വപ്നങ്ങളിൽ അത് സ്വാഭാവികമായി പ്രവർത്തിക്കുന്നു. അവിടെ സുഖദുഃഖ അനുഭവങ്ങൾ ഉണ്ടായി തന്നെ ഇരിക്കും. സുഹൃത്തിയിൽ അത് സ്വാഭാവികമായി ഇല്ലാതാകുന്നു. അവിടെ അതിൻ്റെ അനുഭവമില്ല. അതിനുവേണ്ടി ഇവിടെ പ്രവർത്തിയുടെ ആവശ്യം? സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യത്തിനെന്തിനാ പ്രവർത്തിക്കുന്നു? അതാണ് മോക്ഷം. അതിനെങ്ങനെ മോക്ഷം എന്ന് പറയാൻ പറ്റും? കാരണം അത് സഹജമായി തന്നെ സംഭവിക്കുന്നുണ്ടല്ലോ. ദുഃഖനിവൃത്തി സഹജമായി സംഭവിക്കുന്ന ആ ദുഃഖനിവൃത്തി, അതാണ് ദുഃഖനിവൃത്തിയെങ്കിൽ അതിനെന്തിനാ പ്രവൃത്തിയുടെ ആവശ്യം? തോന്നുന്നു അല്ല എനിക്ക് അതിനെ, ആ ദുഃഖത്തിൽ നിന്നുള്ള നിവൃത്തി എനിക്ക് സാധിക്കണം. ശരി, സ്വാഭാവികമായി അത് സാധിക്കുന്നുണ്ട്, അതുപോലെ അല്ലാതെ സാധിക്കണം എന്ന് വെച്ചാൽ അതിനെ നിരോധിക്കണം. നിരോധിച്ചോളൂ, അത് തൽക്കാലത്തേക്ക് നിരോധിക്കും. അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല. അഗ്നി സ്പർശിക്കണം, പക്ഷേ
കൈക്കൊള്ളാം.

ചെയ്യാനും പാടില്ല. ശരി, അങ്ങനെ വാശിയാണെങ്കിൽ അത് ചെയ്യാൻ തോന്നണം. കയ്യിലെന്തെങ്കിലും അഗ്നിയെ പ്രതിരോധിക്കുന്ന എന്തെങ്കിലും സ്വീകരിച്ചുകൊണ്ട്, എന്തെങ്കിലും മരുന്നുകളോ മന്ത്രമോ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അഗ്നിയെ സ്പർശിച്ചോളൂ. പക്ഷെ അഗ്നിയുടെ സ്വഭാവത്തെ മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ വേണമെങ്കിൽ മനസ്സിനെ നിരോധിച്ചിട്ട് സമാധിയിലിരുന്നോളുക, അങ്ങനെ സാധിക്കും. തത്കാലത്തേക്ക് പ്രപഞ്ച ബോധമില്ലാതെ എത്ര കാലം ഇരിക്കാമോ അത്രയും കാലം അവനെ നിരോധിക്കാം. പക്ഷെ അതും ഇവിടെ എന്താണോ നിഴലിനോട് യുദ്ധം ചെയ്യുന്ന പോലെയാണ്. അതില്ലല്ലോ വാസ്തവത്തിൽ, ഞാനോട് യുദ്ധം ചെയ്തിട്ട് എന്താ കാര്യം? അതുപോലെ ശോകം, മോഹ, ഭയ, അസന, പിപാസാദി, ദുഃഖം, ദോഷങ്ങളെ എന്താണ് നിവർത്തകത്വ ഈ ബോധം തസ്മൃതി എന്ന് പറയുന്നതാണ്. അസ്മൃതി എന്നെന്തുകൊണ്ട് പറഞ്ഞു? ദുഃഖ ഭയശോകങ്ങളെല്ലാം വന്ന് തന്നെ ബാധിക്കുന്നു. അങ്ങനെ ബാധിക്കുമ്പോൾ ആ വിവേകം എന്താണോ ശ്രുതി ബോധിപ്പിച്ചത്, ആ ബോധം, അതുകൊണ്ടാണ് അതിനെ ഒരിക്കലത് ബോധിച്ചതാണ്. ആ ബോധം കൊണ്ട് ഗ്രഹിക്കുന്ന എന്താണത്? തന്നെ അല്ല, സുഖ സുഖദുഃഖാദികൾ ഇല്ലെന്നല്ല, സ്വസ്വരൂപത്തിൽ അത് നിലനിൽക്കുന്നില്ല. അങ്ങനെ അതാണ് അതിൻ്റെ നിവൃത്തി എന്ന് പറയുന്നത്. അത് നിത്യനിവൃത്തമാണ്, തന്നെ ഇല്ലാത്തതാണ്. മറിച്ചാണെങ്കിലോ വിപരീത ജ്ഞാന പ്രഭോഹി ശോകമോഹാദി ദോഷ. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ഇവിടെ അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തം ഒന്നാണ്, ഇതിനെല്ലാം കാരണം അജ്ഞാനം. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു. അജ്ഞാനം നശിക്കാതിരിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം തന്നെ ബാധിക്കുന്നു. അതാണ് വിപരീത ജ്ഞാനം. അജ്ഞാനം കൊണ്ട് വരുന്ന വിപരീത ജ്ഞാനം, നേരത്തെ പറഞ്ഞ മിഥ്യാജ്ഞാനം. അതുകൊണ്ടാണ് ശോകമോഹാദി ദോഷം തന്നിൽ അനുഭവപ്പെടുന്നത്. ശോകമോഹാദികൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം, അത് തന്നിൽ അനുഭവപ്പെടുന്നതാണ് പ്രശ്നം. കാരണം അന്യരിൽ ശോകമോഹാദികളോട് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. വിപരീത ജ്ഞാനം കൊണ്ട് വരുന്നതാണ് ശോകമോഹാദികൾ. ആ വിപരീത ജ്ഞാനത്തെ നിഷേധിക്കുന്ന സ്വരൂപജ്ഞാനം. അതുകൊണ്ടവിടെ ശോകമോഹാദികൾ തന്നെ നിവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ വന്നാലോ തഥാച തത്ര കോ മോഹ കശോക. പിന്നെ അവിടെ ആ ബോധമുള്ളവന് തന്നിലെവിടെയാണ് ശോകമോഹങ്ങൾ? തന്നിലവിടെ ശോകമോഹങ്ങളില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഒരുവൻ അന്ധകരണത്തിൽ ബുദ്ധിയിൽ ശോകമോഹാദികൾ എങ്ങനെയാണോ പ്രപഞ്ചഭാനം, പ്രപഞ്ചപ്രതീതി, അതുപോലെ ശോകമോഹാദികളുടെ അനുഭവം ഉണ്ടായിരുന്നാലും തത്ര കോ മുഹക്കോ ശോക സ്വസ്വരൂപത്തിൽ എവിടെയാണ് ശോകമോഹാദികൾ നിലനിൽക്കുന്നത്? വിദ്വാൻ ന ബിഭേദി കുതശ്ചന. വിദ്വാൻ ഒന്നിനെയും ഭയക്കുന്നില്ല, തന്നെ ഭയക്കേണ്ട കാര്യമില്ല. താൻ സച്ചിദാനന്ദ സ്വരൂപമാണ്. തന്നെ നിന്ന് അന്യമായിരിക്കുന്ന ശോകമോഹാദികളെയും ഭയക്കേണ്ട കാര്യമില്ല. എന്തിന് സമാധി ശീലിക്കുന്നു, അല്ലെങ്കിൽ എന്തിന് മറ്റുപായങ്ങൾ ശീലിക്കുന്നു? ഇതിനെ ഭയന്നിട്ടാണ്, ഭയക്കുമ്പോഴാണ് ഒന്നിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ശോകമോഹാദികളെ വിദ്വാന്ന ബിഭേദി കുതസ്ഥന, ഒന്നിനെയും ഭയക്കുന്നില്ല, ഒന്നിൽ നിന്നും ഭയമില്ല. ശോകമോഹാദികൾ എന്തുകൊണ്ട്? അവൻ സ്വസ്വരൂപ ബോധം കൊണ്ട് കൃതകൃത്യനാണ്. ആ കൃതകൃത്യത സ്വസമയത്തിൽ സ്വയം അനുഭവിക്കുന്ന കൃതകൃത്യതയാണ്. അതുകൊണ്ട് അവൻ ഒന്നിനെയും ഭയക്കുന്നില്ല, അശോകമോഹാദികളെയും ഭയക്കുന്നില്ല. ഇന്ന ദ്വേഷ്ടി ഇന്ന കംക്ഷതി, അതിൻ്റെ പരമമായ തത്വമാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ ദ്വേഷിക്കുന്നതിനെ കാംക്ഷിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ശോകമോഹാദികളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം എന്നവൻ ആഗ്രഹിച്ച് അതിനെ വെറുക്കുന്നില്ല. അത് വേണ്ട, അത് ആവശ്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള യത്നം അടുത്ത് പറയും. വൃത്തി നിരോധത്തെ കുറിച്ച് പറയും പറയും അത്തരം കാര്യങ്ങളൊന്നും അവൻ ചെയ്യുന്നില്ല. അഭയം വൈ ജനകപ്രാപ്തോസി, അവിടെ ആ പരമാർത്ഥ തത്വത്തെ ബോധിപ്പിച്ചിട്ട് ഋഷി പറയണെന്താണ്? നീ ഇപ്പോ ഈ സ്വരൂപജ്ഞാനം കൊണ്ട് നീ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു, ഭയരഹിതമായ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. ഭീതിരെ ഹൃദയ ഗ്രന്ഥി, ഇവരെ അജ്ഞാന സംശയാദി ദോഷങ്ങൾ
ഈ സുസ്വരൂപജ്ഞാനം കൊണ്ട് മാറിയിരിക്കുന്നു. ഇത്യാദിശ്രുതയഹ, ഈ ശ്രുതികളെല്ലാം ആ പരമാർത്ഥ ബോധത്തെക്കുറിച്ച് പറയുകയാണ്. അവിടെ എങ്ങനെ ശോകമോഹാദികൾ നിവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ ബോധിപ്പിക്കുകയാണ്. മറ്റൊരുപായം കൂടാതെ കേവല സ്വരൂപ ബോധം കൊണ്ട് തന്നെ അജ്ഞാനം നിവർത്തി, മിഥ്യാജ്ഞാനം നിവർത്തി, സംസാരമുക്തി, ഇതെല്ലാം ആകാം എന്നിവിടെ പറയുകയാണ്. അപ്പോൾ അവിടെ സമാധിവാദി പറയണം, അത് ശരിയാകത്തില്ല, ഇതൊക്കെ അനുഭവമാണ്, ഈ അനുഭവം തിന്ന് രക്ഷപ്പെടുന്നെങ്കിൽ ഈ അനുഭവം ഇല്ലാതാണ്. അനന്ത നിരോധത്തർഹി അർത്ഥാന്തരം യോഗ ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തി നിരോധ രൂപത്തിലുള്ള യോഗത്തെ ശീലിക്കണം, ശീലിച്ച് സമാധി പോകണം. അവിടെ ഈ സ്വതുക്കാദികളെല്ലാം പോകുന്നു, അവിടെയുള്ള മുക്തി. ഇത്തരത്തിൽ നിരോധ സമാധി, ഈ സമാധി എന്നുള്ള വാക്ക് കേട്ട് ഭ്രമിക്കേണ്ട കാര്യമില്ല, ജ്ഞാനസമാധിയുണ്ട്, ജ്ഞാനവും സമാധിയുണ്ട്, ജ്ഞാനസമാധി അംഗീകരിക്കുന്നുണ്ട് ഭാഷകാരൻ, നിരോധ സമാധി അംഗീകരിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ ഇനി വിശദീകരിക്കും.

ീദാസീത് പൂർവചിത്തിസ്വീദാസീത് ബൃഹദ്വയാസീദാസീത് പിലിപ്പില കാസ്വീദാസീത് പിശംഗില ദൗര ആസീത് പൂർവചിത്തിരശ്വാ ആസീത് ബൃഹദ്വയാ അവീരാസീത് പിലിപ്പില രാത്രീരാസീത് പിശംഗില കായീ മരേ പിശംഗില കായീ ഗുരു പിശംഗില കൈ മാ സ്കന്ദമർഷതി കൈം പന്ഥാം വിസർപ്പതി അജാരേ പിശംഗിലാശ്വാവിത്കൂരു പിശംഗില ശശ ആ സ്കന്ദമർഷത്യഹി പന്ഥാം വിസർപ്പതി കത്യസ്യ വിഷ്ഠാഃ കത്യക്ഷരാണി കതി ഹോമാസഃ കതിധ സമിദ്ധഃ യജ്ഞസ്യ ത്വാ വിദഥാ വൃച്ഛമത്ര കതി ഹോതാര ഋതുഷോ യാജന്തി ശലസ്യ വിഷ്ഠാഃ ശതമക്ഷരാണ്യശീതിർഹോമാഃ സമിധോ ഹതിസ്രഃ യജ്ഞസ്യാദേ വിദഥാ പ്രബ്രാവീമി സപ്തഹോതാര ഋതുഷോ യാജന്തി കോ അസ്യ വേദ ഭുവാനസ്യ നാഭിംഗോദ്യാവാ പൃഥിവീ അന്തരിക്ഷം കസ്

0: ஓம் நம சிவாய. யூ ஆர் லிஸ்னிங் டு சைவம் டாட் ஆர்க் ரேடியோஸ் 24/7 ஸ்பிரிச்சுவல் சேனல்ஸ் ஃப்ரம் சைவம் டாட் ஆர்க். ஓம் நம சிவாய.
1: ஓம் நம சிவாய. டியர் லிசனர்ஸ் ஆஃப் சைவம் டாட் ஆர்க், தி நெக்ஸ்ட் ப்ரோக்ராம் இஸ் ஸ்பிரிச்சுவல் டிஸ்கோர்ஸ். இன் திஸ் யூ ஆர் அபவுட் டு லிசன் பிரம்மசூத்திரம் கமெண்ட்ரி இன் மலையாளம், பிரசன்டட் பை கைவல்யானந்த சுவாமிகள். தேங்க்யூ. ஓம் நம சிவாய.
2: வேதம் படிச்சு கொண்டு பிராமணியம் வரத்தில் விதேந்து ஆகும், கழுதையாகும். ஒரு மகாபிராமணன் தான் பறஞ்சிருக்கேன், யாஸ்கம் தான் பறஞ்சிருக்கேன். அதோட பல பரடி விசாரியும் பறையும், அயோஜ சுவாமிகளும் பறையும். அயோஜி சுவாமி பறையும் வாலும் கரையில்லாத பசுக்களும்தான். வேதம் படிக்கும் எந்த தாற்பயம் மனசிலாக்காது இருக்கையும் செய்யும். இப்போ ஸ்ரோத்ரியன் എന്ന് പറയുന്നതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് വേദത്തിന്റെ കാരം കൂടി ഗ്രഹിച്ചവനെന്നാണ്. വേദാധ്യയനം ചെയ്ത് ശരിക്ക് ആത്മബോധം വന്നവന് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ശ്രോത്രിയൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബ്രഹ്മനിഷ്ഠ. അപ്പോൾ വേദമന്ത്രങ്ങൾ പഠിച്ചിരിക്കുന്നത് നല്ല, ജന്മത്തിൽ തന്നെ വേദങ്ങൾ പഠിക്കാൻ കഴിഞ്ഞ് അത് വിചാരം ചെയ്ത് അതിന്റെ ആശയത്തേക്ക് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് ഭാഗ്യം തന്നെയാണ്. പക്ഷേ വേദാധ്യയനം ചെയ്തുകൊണ്ട് മാത്രം ഒരാൾ ശ്രോത്രിയൻ ആകത്തില്ല. അങ്ങനെ വേദാധ്യയനം ചെയ്യുകയും അർത്ഥം ഗ്രഹിക്കുകയും ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരെ ശ്രോത്രിയൻ എന്നല്ല വിളിക്കേണ്ടത് കഴുകയെന്നാണ്. അത് ഈ ആചാര്യന്മാർ പറയുന്നതാണ് എന്റെ അഭിപ്രായം. ഭാഗരസം യഥ വിജയന്റെ സ്വാമിയൊക്കെ ഇത് പലയിടത്ത് ഉദ്ധരിക്കുന്നുണ്ട്. കവി കരണ്ടി ഇതെല്ലാം എന്താണോ കറിയുടെ രസം അറിയുന്നില്ല, പക്ഷെ അത് ഇപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കറി ഇളക്കാൻ ഉപയോഗിക്കുന്ന ദർവി എന്ന് പറയുന്ന കവിയാണ്. അത് നമ്മൾ കറി വയ്ക്കുന്ന പാത്രത്തിനകത്ത് കറി ഇളക്കിക്കൊണ്ടിരിക്കും, പക്ഷെ അതിനൊരിക്കലും അതിന്റെ രസം മനസ്സിലാകത്തില്ല. ഉപ്പാണോ പുളിയാണോ മധുരമാണോ അതിന്റെ ടേസ്റ്റ് മനസ്സിലാകത്തില്ല. അതുപോലെയാണ് വേദം അധ്യയനം ചെയ്ത് അർത്ഥം മനസ്സിലാക്കാത്ത ബ്രാഹ്മണൻ എന്നാണ് എന്നും പറയുന്നത്. അവിടുത്തെ മഹാകഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. അതിനെ ശ്രോത്രിയെന്ന് എങ്ങനെ വിളിക്കാൻ പറ്റും? താല്പര്യം മനസ്സിലാകണം. വേദം അധ്യയനം ചെയ്തിട്ട് ഈശ്വര തത്വത്തെ ഗ്രഹിച്ചാൽ അവൻ ശ്രോത്രിയാണ്. ബ്രഹ്മനിഷ്ഠൻ എന്നതിന് ജ്ഞാനാഭ്യാസ നിഷ്ഠൻ എന്ന് വ്യാഖ്യാനിക്കാമോ? ജ്ഞാനാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവനും ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയും. പറഞ്ഞത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. മുമുക്ഷുവിനി അദ്വൈതത്തിൽ ജ്ഞാനി എന്നാണ് പറയുന്നത്. മുമുക്ഷുവും ശ്രവണാദി കാര്യങ്ങളിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവനെ ജ്ഞാനി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നത് ശ്രവണ മനന ജിജ്ഞാസനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവനും ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയും. അപരോക്ഷമായ ജ്ഞാനം പ്രാപിച്ച് ആത്മാനുഭൂതിയിൽ തന്നെ ഇരിക്കുന്നവനും ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയും. ഗീതാഭാഷ്യത്തിനും പറ്റും ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്ന ശബ്ദം വരുമ്പോൾ അവിടെ ഈ ശ്രവണാദി സാധനങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഇരിക്കുന്നവനെന്നുള്ള അർത്ഥത്തിൽ പലയിടത്ത് ബ്രഹ്മനിഷ്ഠൻ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിട്ടുണ്ട്. ആ സന്ദർഭം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കും. അതായത് അപരോക്ഷ അനുഭൂതിയിൽ ഇരിക്കുന്ന ജ്ഞാനി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്ന ശബ്ദം. ആചാര്യൻ, ഗുരു, ഉപാധ്യായൻ എന്നീ ശബ്ദങ്ങൾക്ക് എന്താണ് അർത്ഥവ്യത്യാസം? മനുസ്മൃതിയിൽ പറയുന്നത് ആചാര്യൻ, ഉപാധ്യായൻ, ആശ്നോദിക ശാസ്ത്രാർത്ഥം ആചാര്യൻ, ആചാര്യത്തേന കത്തിരി എന്ന് പറഞ്ഞ് മനുസ്മൃതി ചെയ്യുന്നുണ്ട്. ആചാര്യൻ, ഉപാധ്യായൻ തുടങ്ങിയ ശബ്ദങ്ങളുടെ അർത്ഥ വ്യത്യാസം വിശദീകരിക്കുന്നുണ്ട്. മാത്രം അധ്യയനം ചെയ്യിപ്പിക്കുന്നതാണ് അവിടെ ഉപാധ്യായനെന്ന്, എല്ലാ വേദശാഖകളെയും ഗ്രഹിച്ച് അത് അധ്യയനം ചെയ്യിപ്പിക്കാൻ കഴിവുള്ളതാണ് ആചാര്യനെന്ന് ഞാൻ പറയുന്നത്. ഇതെല്ലാം അതിന് ഗുരു എന്ന് പറയുന്ന ശബ്ദം വ്യത്യസ്തമായ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ആചാര്യൻ, ഉപാധ്യായൻ എന്ന് പറയുന്നത് വേദ അധ്യയനത്തെ സംബന്ധിച്ച് വരുന്ന ശബ്ദങ്ങളാണ്. അത് പിൽക്കാലത്ത് പഠിപ്പിക്കുന്ന എല്ലാവരിലും ആ ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നു, ഉപാധ്യായനെന്നും ആചാര്യനെന്നും. കാരണം അധ്യാപകൻ എന്നുള്ള അടുത്ത് ഉപാധ്യായൻ, ബഹുപാധ്യായൻ, ബിരുദമായിട്ട് ഉപയോഗിക്കുന്നു. അത് കൂടുതൽ ശാസ്ത്രം ഗ്രഹിച്ചിട്ടുള്ളവരെന്നുള്ള അർത്ഥത്തിലാണ്. ശ്രുതിയിൽ ആചാര്യവാൻ, ഗുരുഷു, വേദ എന്നൊക്കെ പറയുമ്പോൾ ആചാര്യൻ എന്ന് പറയുമ്പോൾ ആത്മനിഷ്ഠനായ ഗുരു എന്നുള്ള അർത്ഥത്തിലാണ്. സാധാരണ വേദം പഠിപ്പിക്കുന്നവരെന്നുള്ള അർത്ഥത്തിലാണ്. വേദം പഠിപ്പിക്കുന്നതിന് ആത്മനിഷ്ഠ വേണമെന്നില്ല. അയാൾ മറ്റൊരാളിൽ നിന്ന് കേട്ട് പഠിപ്പിക്കുന്നു, പഠിക്കുന്നു, അടുത്തയാളെ പഠിപ്പിക്കുന്നു. അതായത് ആത്മനിഷ്ഠയോ വേദത്തിന്റെ അർത്ഥം മനസ്സിലാക്കണമെന്നൊന്നും വേദം ഇങ്ങനെ കേട്ട് പഠിച്ച് ചൊല്ലി പഠിപ്പിക്കുന്ന പല ഉപാധ്യായന്മാരടുത്ത് ഞാൻ വേദത്തിന്റെ അർത്ഥങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, സംശയങ്ങൾ. അവർക്കതൊന്നും അറിയിച്ചില്ല. നമ്മളിങ്ങനെ കേട്ട് പറയുന്നു, തിരിച്ചും പറയുന്നു. ആ സ്വരം മാത്രമേ അറിയൂ, ശബ്ദം മാത്രമേ അറിയൂ. എന്താണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അറിയത്തില്ല. മരണം വരെ അറിയത്തില്ല. അതിങ്ങനെ ജീവിതകാലം മുഴുവൻ അറിയാതെങ്കിലും ഋഷിത്വർജ എന്നുള്ള മന്ത്രങ്ങൾ പറയുന്ന ആളുടെ എന്താണ് അവിടെ ആ മന്ത്രത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞിട്ടുള്ള വൈദികന്മാര് ആരെയും തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ട്. പലയിടത്തും ചോദിച്ചിട്ടുണ്ട്, അവർക്കൊന്നും അതിന്റെ അർത്ഥം അറിയില്ല. അറിയുന്നവരുണ്ടായിരിക്കാം, സാധാരണ ഗതിയും കണ്ടിട്ടില്ല. അപ്പൊ അവര് ഉപാധ്യായന്മാരാണ്, ആചാര്യന്മാരെന്ന് അങ്ങനെയുള്ളവരും പറയും. ശബ്ദം മാത്രം ഗ്രഹിക്കുന്നു, എഴുതാതെ. അങ്ങനെയുള്ളവരെ നമുക്ക് ഇവിടെ ആധ്യാത്മികമായ അർത്ഥത്തിൽ ആചാര്യൻ എന്ന് പറയാൻ പറ്റത്തില്ല. ആചാര്യൻ എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന ആത്മനിഷ്ഠൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രഹ്മനിഷ്ഠൻ എന്നുള്ള ജ്ഞാനി, അല്ലെങ്കിൽ ആത്മീയ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവൻ, ആ രീതിയിലുള്ള അർത്ഥത്തിലാണ് ഇവിടെ ആധ്യാത്മികമായ സന്ദർഭങ്ങളിൽ അത് പറയുന്നത്. അല്ലെങ്കിൽ നല്ലൊരു ഭക്തൻ, നല്ലൊരു യോഗി, ആ രീതിയിലല്ല നമുക്ക് ആചാര്യൻ ഗുരു എന്ന് പറയാം, അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയാം. അടുത്ത് ചോദിച്ചിരിക്കുന്നത്, ജ്ഞാനി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്കും മേലെയാണെന്ന് പറയാറുണ്ടല്ലോ. എന്നാൽ ജ്ഞാനികളായ സനകാദികൾക്കും ഗുരുവായി ബ്രഹ്മവും വിഷ്ണുവും ശിവനും പുരാണ ഇതിഹാസങ്ങളും പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ. അവർ എങ്ങനെ ജ്ഞാനിയേക്കാൾ താഴെയാകും? അതായത് ജ്ഞാനി ശ്രേഷ്ഠൻ, ബ്രഹ്മാദികൾക്കും ഉപരി ഗുരു സാക്ഷാ പരം ബ്രഹ്മ എന്ന് പറയുന്ന എന്തുകൊണ്ട്? തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം കൃതകൃത്യനായി കഴിഞ്ഞു, സർവോപാധികളും നശിച്ചു കഴിഞ്ഞു, ശരീരനാശത്തോടുകൂടി പിന്നീട് ആരംഭത്തിനനുസരിച്ചോ ഏതെങ്കിലും തരത്തിലോ പ്രവൃത്തി ശേഷിക്കുന്നു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് കൽപ്പാന്തം വരെ ഒരു ഡ്യൂട്ടി അവരെ ഏറ്റെടുത്തിരിക്കുകയും അത് ഈ കൽപ്പത്തിന്റെ അന്ത്യം വരെ ചെയ്യും. അവർ ജ്ഞാനികളാണ്. ജ്ഞാനികളാണെങ്കിലും അവർക്കും വീണ്ടും കർത്തവ്യങ്ങളുണ്ട്, സൃഷ്ടി സംഹാരാദികൾ അവർക്ക് ചെയ്യേണ്ടിയിരിക്കും. ആ ദൃഷ്ടിയിൽ, അതായത് തത്വജ്ഞാനത്തിന്റെ ദൃഷ്ടിയിൽ അവർ തമ്മിൽ വ്യത്യാസം, ഒരാൾ നേരെ ഒരാൾ താഴെയല്ല. ബാഹ്യമായ അവരുടെ വ്യവഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനെ ഒന്നുമില്ല. ഇങ്ങനൊരു കർത്തവ്യം കൂടി ശരീരനാശം വരെയുള്ളതേ ഉള്ളൂ. ആ ശരീരനാശത്തോടുകൂടി പിന്നീട് ജന്മവും പിന്നീട് അടുത്ത കൽപ്പത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് അവശേഷിക്കുന്നില്ല. അത് അങ്ങനെയല്ല. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് ഈ കൽപ്പാന്തം വരെ ചെയ്യണം എന്ന് പറയും. ദേവതാഭാവത്തിൽ കാണുമ്പോൾ, അത് ദേവതാരൂപത്തിൽ കാണുമ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള ഒരു കർത്തവ്യമുള്ളതായി പറയും. പരമാത്മഭാവത്തിലാണ് കാണുന്നതെങ്കിൽ അവിടെ പിന്നീട് അവര് അവിടെ ജ്ഞാനി ഈശ്വരൻ എന്നുള്ള ഭേദം അവിടെ ഇല്ല. അതുകൊണ്ട് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയൊക്കെ ദേവതാരൂപത്തിലും പരമാത്മഭാവത്തിലും രണ്ടു തരത്തിലും വർണ്ണിക്കുന്നു. ആ ദേവതാഭാവത്തിൽ കാണുമ്പോൾ ആ ദേവതാരൂപത്തിലിരുന്നു കൊണ്ട് കൽപ്പാന്തം വരെയുള്ള പ്രവൃത്തികൾ ചെയ്യും. പരമാത്മഭാവത്തിൽ കണ്ടു കഴിഞ്ഞാൽ അവിടെ തത്വജ്ഞാനിന്നും ആ പരമാത്മാവും തമ്മിൽ വ്യത്യാസമില്ലെന്നാണല്ലോ ഏകത്വം പറയുന്നു. അതോട് വ്യത്യാസമൊന്നും ദേവതാഭാവത്തിനും ഇവിടെ ജ്ഞാനി എന്നുള്ള ഭാവത്തിനും കാണുകയാണെങ്കിൽ ജ്ഞാനി ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് ഈ കൽപ്പത്തിൽ ഇനി ജ്ഞാനിക്ക് വേറെ ഡ്യൂട്ടി ഒന്നുമില്ല, അതേസമയം അവർക്ക് ഇനിയും ഡ്യൂട്ടിയുണ്ട്. അതുകൊണ്ട് ജ്ഞാനി ആ കേവല പരമാത്മ സ്വരൂപത്തിൽ തന്നെ ഇരിക്കും, അതുകൊണ്ട് ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് അവർ അജ്ഞാനിയാണെന്നോ എന്നും അർത്ഥമില്ല. അതാ അവരുടെ പ്രാരംഭത്തിന്റെ വ്യത്യാസം അനുസരിച്ച് പറയുന്നതാണ്. ഉപാസനയിലൂടെ സത്യരൂപം പ്രാപിക്കുന്നു എന്ന് ശാസ്ത്രം. എന്നാൽ പരാഭക്തി ജ്ഞാനം തന്നെ എന്ന് പറയപ്പെടുന്നു. ഉപാസനയിൽ പരാഭക്തി നേടാൻ സാധ്യമല്ല എന്നാണോ? എന്താണ് ഭക്തി ഉപാസനയിൽ നിന്നുള്ള വ്യത്യാസം? ഉപാസന എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ധ്യാനം എന്നാണ്. ഭക്തി എന്ന് പറയുന്നത് ഭഗവാന് നിരന്തരമായി സ്മരിക്കുന്നതാണ്. അത് ഭക്തി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഉപാസനയാണ്, ധ്യാനം തന്നെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഈശ്വരനെ സ്മരിക്കുന്നത് അല്ലെങ്കിൽ ഈശ്വരനോടുള്ള പരമമായ പ്രേമം, അത് ഭക്തിയാണ്. പരമ പ്രേമസ്വരൂപനായ ഈശ്വരനോടുള്ള ആ പ്രേമഭാവം, അതും ധ്യാനമാണ്. അപ്പൊ അത് ഉപാസനയാണ്. പക്ഷേ സത്യലോകത്തെ പ്രാപിക്കുന്ന ഉപാസന എന്ന് പറയുന്നത് വൈദികമായ ഉപാസനകളാണ്. നമ്മൾ ഈ സാധാരണ പറയുന്ന ഉപാസനകളല്ല, പ്രധാനമായിട്ട് പ്രാണോപാസന ഉപനിഷത്തുകൾ പറയുന്നു. അത് സത്യലോകപ്രാപ്തിക്ക് കാരണമാണെന്ന് പറയുന്നത്. അതുപോലെ ചില ജ്ഞാന കർമ്മ സമുച്ചയങ്ങൾ വേദത്തിൽ പറയും. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് സത്യരൂപപ്രാപ്തിയെ കുറിച്ച് പറയുന്നത്. അതായത് നമ്മുടെ സാധാരണ ഈശ്വര ഭക്തിയുടെ ഫലമാണ് സത്യരൂപപ്രാപ്തി എന്ന് പറയുന്നത്. സത്യരൂപം അല്ലെങ്കിൽ ബ്രഹ്മലോകപ്രാപ്തി എന്ന് പറയുന്നത് പൗരാണികമായിട്ട് സാരൂപ്യം, സാരൂപ്യം, സായുജ്യം എന്നെല്ലാം പറയുന്ന പൗരാണികമായ സങ്കല്പം അനുസരിച്ചുള്ള അതും അല്ല ഇവിടെ പറയുന്ന ഈ ഇത് ഇവിടെ പറയുന്ന ഈ പറയുന്ന സത്യലോകപ്രാപ്തി. പൗരാണികമായി പറയുന്ന എന്താണ്? ഈശ്വരനെ ദേവതാഭാവത്തിൽ ഉപാസിക്കുമ്പോൾ ആ അന്ത്യമായി ആ സാരോഗ്യ ലോകത്തിൽ എത്തിച്ചേരുക, അവിടുത്തെ ഐശ്വര്യങ്ങൾ ഉണ്ടാകുക, ഈശ്വരൻ്റെതായ രൂപങ്ങളെ പ്രാപിക്കുക, ചതുർഭുജാദികളോടുകൂടി ഇരിക്കുക, അവസാനം സാഹിത്യം ആ ഈശ്വരനോട് ഒന്നായി ചേരുക, ആ ദേവതാഭാവത്തോട് ഒന്നായി ചേരുക എന്ന് വരെ പറയുന്ന പൗരാണികമായ സങ്കല്പം, അത് വേറെയാണ് ഇവിടെ പറയുന്ന ബ്രഹ്മലോകപ്രാപ്തി എന്ന് പറയുന്ന വൈദികമായ ഏ യഥാമാം പ്രപദ്യന്തി താം തഥൈവ ഭജാമ്യ മമ ആത്മാനുഭവന്തി മനുഷ്യ പാർത്ഥ സർവേശ. ഭഗവാൻ ഗിരി പറയുന്നുണ്ട്, ഒരാൾ ഏത് രീതിയിൽ തന്നെ ഭജിക്കുന്നു ഞാനവന് ആ രീതിയിൽ ഞാനവനെ സ്വീകരിക്കുന്നു എന്നാണ്. അത് വൈദികമായ ഉപാസനകൾ പല വഴികളാണ്. വൈദികമായ ഉപാസനകൾ പ്രാണോപാസനയും മറ്റും ചെയ്തു കഴിഞ്ഞാൽ അയാൾ ബ്രഹ്മലോകത്തിൽ എത്തിച്ചേരുന്നു. ദേവത ഉപാസന ചെയ്യുന്നവർ ആ ദേവതയുടെ ലോകത്തെ പ്രാപിക്കുന്നു, ശിവലോകത്തിലോ വിഷ്ണു ലോകത്തിലോ എല്ലാം പ്രാപിക്കുന്നു. ആ ദേവത ആത്മഭാവത്തെ അയാൾ പ്രാപിക്കുന്നു പരമമായി. അത് നിർഗുണ ബ്രഹ്മത്തെ ഉപാസിക്കുന്നവർ സർവ ഉപാധികളെയും തന്നെ അവർ കേവല ബ്രഹ്മസ്വരൂപിതയായി തീരുന്നു. അത് ഉപാസനയ്ക്കനുസരിച്ച് ഫലം അത് ഏ യഥാമാം പ്രപദ്യന്തി ആരെല്ലാം ഏത് രീതിയിലൊക്കെ എന്നെ സമീപിക്കുന്നുണ്ടോ താം തഥൈവ ഭജാമ്യം ഒരേ ഭഗവാൻ തന്നെയാണ് ഇതെല്ലാമായിരിക്കും. ധരിക്കുന്നു, ആ ഘടനയ്ക്കനുസരിച്ച് ഞാൻ അവനെ സ്വീകരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് പറയുന്നു മമവർദ്ധ അനുവർത്തന്തി മനുഷ്യ പാർത്ഥ സർവശക്തിയുടെ സർവപ്രകാരത്തിനും. സർവപ്രകാരത്തിനും എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഉപാസന രീതികൾ മാത്രമല്ല, മനുഷ്യാഹ എന്നാണ് പറയുന്നത്. ഭക്തന്മാരെന്നോ യോഗികളെന്നോ ജ്ഞാനികളെന്നോ അദ്വൈതി എന്നോ ദ്വൈതി എന്നോ വിശിഷ്ടാദ്വി എന്നോ അങ്ങനെ യാതൊരു ഭേദവും വേണ്ട. ഇതൊന്നും ഇല്ലാത്തവരായാലും ശരി മമവർദ്ധ അനുവർത്തന്തി സർവരും ഈശ്വരീയ മാർഗത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാദുഷ്ടനായാലും ശരി പരമശിഷ്ടനായാലും ശരി അവൻ ആത്യന്തികമായി ഈശ്വരനിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഒരുവന് വിവേകമുണ്ട്, മറ്റൊരുവന് ആ വിവേകം ഇല്ല എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യൻ അവന്റെ അസ്തിത്വത്തെ അന്വേഷിക്കുന്നു പറഞ്ഞാൽ ഈശ്വരനെ അന്വേഷിക്കുന്നു, ആനന്ദത്തെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അന്വേഷിക്കുന്നു. ജിജ്ഞാസമാണ് ഏതെങ്കിലും വിഷയത്തിൽ അറിവിനെ നേടാൻ ആഗ്രഹിക്കുന്നു അവിടെ ഈശ്വരനെ അന്വേഷിക്കുന്നു. എന്തുകൊണ്ട് ഈശ്വരൻ സത്യജിത്ത് ആനന്ദ സ്വരൂപം. അപ്പൊ ആ അവിടെ എന്ത് ചെയ്യുന്നു, അവന് വിവേകം തിരിച്ചറിവ് ബോധം ഇതിന്റെ ഏറ്റക്കുറച്ചിനനുസരിച്ച് നമ്മൾ ഒരാളെ വിശിഷ്ടനെന്നും ദുഷ്ടനെന്നും എല്ലാം പറയും എന്നുള്ളത് ആത്യന്തികമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. സർവശ സർവപ്രകാരത്തിനും മനുഷ്യാഹ സർവ മനുഷ്യരും എന്താണ് ഈശ്വരീയ മാർഗത്തിൽ തന്നെയാണ് ഈശ്വരനെയാണ് സമീപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. ശാസ്ത്രങ്ങളിൽ അതിന് പല രീതിയിലുള്ള മാർഗങ്ങളെ കുറിച്ച് പറയുന്നു. അത് അതെല്ലാം അതേ ആ മാർഗങ്ങൾക്കെല്ലാം അതേ ദൃഷ്ടികളെയും കാണിച്ചു കൊടുക്കും. ഉപാസന എന്ന് പറയുന്നത് ഏതിനും ഉപാസന ഏതെങ്കിലും ഒരു വിഷയത്തിൽ മനസ്സേകാഗ്രപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉപാസനയായി, വൈദികമായ ഉപാസനകൾ, പൗരാണികമായ ഉപാസനകൾ, അങ്ങനെ പലതരത്തിലുള്ള ഉപാസനകളുണ്ട്. അവിടുത്തെ ജോലി ചെയ്യുന്നത് ശിവനെയും വിഷ്ണുവിനെയും കൃഷ്ണനെയും പരാശക്തിയും എല്ലാം ഉപാസിക്കുന്നവർ സത്യരൂപത്തെയാണ് പ്രാപിക്കുന്നത്. അതും ഗീതയിൽ പറയുന്നുണ്ട് എന്നാണ്. ഏതേത് ദേവതകളെ അവർ ഉപാസിക്കുന്നുണ്ടോ അവരെല്ലാം അതാത് ദേവതകളെ പ്രാപിക്കുന്നു. പരാശക്തി ഉപാസിച്ചുകഴിഞ്ഞാൽ ആ പരാശക്തി പ്രാപിക്കും. ശിവഭാവത്തിൽ ഉപാസിച്ചുകഴിഞ്ഞാൽ ആ ശിവനെ പ്രാപിക്കും. വിഷ്ണു ഭാവത്തിൽ ഉപാസിച്ചാൽ വിഷ്ണുവിനെ പ്രാപിക്കും. പ്രാപിക്കുന്നത് പല സ്ഥലങ്ങളല്ല, ഒരേ ഈശ്വരൻ തന്നെ പല ഭാവത്തിലിരിക്കും. ഈശ്വരന്റെ പല ഭാവങ്ങളിൽ അയാൾ ഉപാസിക്കുന്നു. പല ഭാവങ്ങളിലൂടെ ഒരു ഈശ്വരനെ തന്നെയാണ് പ്രാപിക്കുന്നത്. മമവർമ്മ അനുവർത്തന്തി സർവരും എന്റെ മാർഗത്തിൽ തന്നെ ആ ഈശ്വരീയ മാർഗത്തിൽ തന്നെ പിന്തുടരുന്നു. അതിന് ഈശ്വരീയമായ മാർഗങ്ങളിൽ ഏതാണ് ശ്രേഷ്ഠം ഏതാണ് നികൃഷ്ടം എന്ന് പൊതുവായി നമുക്ക് അങ്ങനെ വേർതിരിക്കാൻ പറ്റത്തില്ല. ഒരു വ്യക്തികൾക്ക് അനുസരിച്ചാണ്, വ്യക്തിയുടെ വാസന അനുസരിച്ചാണ്. ഒരാൾക്ക് പരാശക്തിയിലാണ് ഉപാസിക്കുന്നതിനാണ് അയാളുടെ വാസന, അയാളുടെ താല്പര്യം, അയാളുടെ പരാശക്തി ഉപാസിക്കുന്നത്. ഈശ്വരന്റെ പരാശക്തി എന്നുള്ള ഭാവത്തിൽ അയാൾ പ്രാപിക്കുന്നു. ഇത് സാമാന്യമായ കാര്യങ്ങളാണ്. ശിവന് ഒരാൾക്ക് ശിവഭാവമാണ് ഇഷ്ടം, അയാളുടെ വാസന അതിനനുകൂലമാണ്. അയാൾ ശിവഭാവത്തിൽ പ്രാപിച്ച് ശിവരൂപത്തിൽ ഈശ്വരനെ അയാൾ സാക്ഷാത്കരിക്കുന്നു. വിഷ്ണുവിന്റെ ഭാവത്തെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണ്. ഇതിന് ഇത് ഏതാണ് ശ്രേഷ്ഠമെന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് ഏതാണോ അനുകൂലമായിരിക്കുന്നത് അത് അയാൾക്ക് ശ്രേഷ്ഠം എന്ന് പറയാൻ പറ്റും. ഒരു വ്യക്തിക്ക് പരാശക്തിയാണ് അനുകൂലമെങ്കിൽ അയാളെ സംബന്ധിച്ച് അത് തന്നെയാണ് ശ്രേഷ്ഠം. അതുകൊണ്ടാണ് ഓരോ പുരാണങ്ങളിലും അതാത് ദേവതകളെ ഏറ്റവും ശ്രേഷ്ഠമായി മറ്റുള്ളവരെയെല്ലാം അതിന് ദേവിയെ കുറിച്ച് വന്നിക്കുമ്പോൾ ബ്രഹ്മാദികളെല്ലാം ദേവിയുടെ കട്ടിലിന്റെ കാലുകളാണെന്ന് പറയും. അത്രയും അവർക്ക് അത്രയ്ക്കുള്ള ഇതേ ഉള്ളൂ എന്ന് പറയും. തിരിച്ച് വിഷ്ണുവിനെ കുറിച്ച് പറയുമ്പോൾ പറയും അതേ ദേവി തന്നെയാണ് വിഷ്ണുവിന്റെ കാല് തടയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയും. അതിൽ കഴിഞ്ഞ് എന്ന് പറയും. അപ്പോ ഇതിങ്ങനെ പറയുന്ന എന്തുകൊണ്ട് പറയുന്നത്, അവർക്ക് ഏതിലാണോ അഭിരുചിയുള്ളത് വാസനയുള്ളത് അതിൽ അവന്റെ നിഷ്ഠയെ ഉറപ്പിക്കാൻ പറ്റും. ഏതിനാണോ ഒരുവിന് വാസനയുള്ളത് അതിൽ അവൻ പൂർണ്ണമായും നിഷ്ഠ പറയണം. ഒന്നിനും അവന് ശ്രദ്ധ ഏകാഗ്രപ്പെടണം, ആ ശ്രദ്ധ ചെറുപോകാൻ പാടില്ല. അപ്പോൾ അതിന് ശ്രദ്ധ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം, ആ ദേവതാഭാവത്തിൽ അവൻ്റെ മനസ്സിന് ഉറപ്പിക്കാൻ, അതാണ് പരമശ്രേഷ്ഠം എന്ന് പറയുന്നത്. അപ്പോൾ അത് പരമശ്രേഷ്ഠമാണ്. തീർച്ചയായിട്ടും ആ ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയായിരിക്കും ശ്രേഷ്ഠം. ബാക്കി ദേവി ഉപാസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ശിവനെന്ന് പറയുന്നത് കട്ടിലിൻ്റെ കാലയാകാൻ പാടുന്നു. അതിന് മേളിൽ ശിവന് ഒരു സ്ഥാനം കൊടുക്കേണ്ട കാര്യമില്ല. ശിവനെ ഉപാസിക്കണമെന്നുണ്ടെങ്കിൽ ദേവി എന്ന് പറയുന്നത് അത് അതിന് താഴെ നിൽക്കാൻ പാടുന്നു. അപ്പൊ ഈ രീതിയിൽ ആ ഏറ്റക്കുറച്ചിലുകൾ പറയുന്നത് അതാത് ദേവതാ ഉപാസകന്മാർക്ക് അതാത് ദേവതാഭാവത്തിൽ പരമമായ നിഷ്ഠ ദൃഢരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം ഓരോ തരത്തിലുള്ള ഉപാസനയാണ്. ആ ഉപാസനയ്ക്കെല്ലാം അതാത് ഫലം ഉണ്ടാകുന്നു. അപ്പൊ പരാഭക്തിയാണ് ജ്ഞാനം എന്ന് പറയുന്നു. ശരിയാണ് പറഞ്ഞല്ലോ, ജ്ഞാനി നിത്യയുക്ത ഏകഭക്തി. ജ്ഞാനിയെ തന്നെയാണ് വിശേഷിപ്പിക്കുന്ന രീതിയിൽ ഏകഭക്തി. ഏകഭക്തി എന്ന് പറയുന്നത് ജ്ഞാനി എന്ന് പറയുന്നത് ഒരാൾ തന്നെയാണ്. പരാഭക്തി എന്ന് പറയുന്നത് തന്നെ ജ്ഞാനമെന്ന് പറയുന്നത്. ഉപാസനയിലൂടെ പരാഭക്തി നേടാൻ പറ്റുമോ എന്നാണ്. തീർച്ചയായിട്ടും പറയുന്നുണ്ട് ഉപാസനയിലൂടെ നേടാൻ പറ്റും. അപരവുമായ ഉപാസന എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഇവിടെ പറയുന്നത്? ഉപാസന ഏതെന്നുള്ളതാണ് അവിടുത്തെ. അപ്പോൾ ഉപാസന എന്ന് പറയുമ്പോൾ അതിൻ്റെതായ വ്യത്യാസമുണ്ട്. ഉപാസന എന്ന് പറയുന്നത് ഏത് തരത്തിൽ ഉപാസിക്കുന്നു അതിനനുസരിച്ചുള്ള ഫലം ഉണ്ടാവും. പരാഭക്തി ഉണ്ടെങ്കിൽ ആ പരാഭക്തിക്ക് അനുസരിച്ചുള്ള ഉപാസനയാണ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ വേദം അധ്യയനം ചെയ്യാത്തവര് ശ്രവണ മനനങ്ങളൊന്നും ചെയ്യാത്ത ഉപാസനയിലൂടെ ജ്ഞാനം നേടുന്നുണ്ടല്ലോ. അതിന് നേരത്തെ എന്ന് സമാധാനം പറഞ്ഞു, അതാത് ബ്രഹ്മ ജിജ്ഞാസ ആദത്തെ അധീത വേദാന്ത ഗുരു എന്നെങ്കിലും വേദാധ്യയനം ചെയ്താൽ അതിനുള്ള തടസ്സങ്ങൾ ഈ ജന്മത്തിൽ ഉപാസനയിലൂടെ മാറ്റുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ഉപാസനയില്ല ജ്ഞാനം, അല്ലെങ്കിൽ ഈ പരാഭക്തി ജ്ഞാനം എന്ന് പറയുന്നത് പ്രധാമി ബുദ്ധിയോഗം ഈശ്വരൻ നൽകുന്നതാണ് ഒരുത്തം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇവനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്താണോ അതെല്ലാം ഇതിന്റെ തടസ്സങ്ങൾ മാറ്റുകയാണ് ചെയ്യുന്നത്. ഉപാസനയെ കാത്തരത്തിലാണ് ഒരാൾക്ക് പ്രയോജനപ്പെടുന്നത്. പരമമായ പരമമായ ജ്ഞാനം എന്ന് പറയുന്നത് ജീവൻ പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കുന്നതല്ല എന്ന് പറയുന്നത്. അപ്പൊ ഉപാസനകൾ ഒരു ജ്ഞാനി നമ്മൾ കാണുമ്പോൾ അയാൾ ജീവിതത്തിൽ ഉപാസന ചെയ്തിട്ടുണ്ട്, വേദാധ്യയനം ചെയ്തില്ല, ശ്രവണം ചെയ്തില്ല, മനനം ചെയ്തില്ല. അപ്പൊ ഉപാസനയിലൂടെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്ന അതാണല്ലോ, ഉപാസനയിലൂടെ ഞാൻ ഉണ്ടാകത്തില്ല എന്നാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് സംഭവിച്ചിരിക്കും, ഇത് ഉപാസന മാത്രമേ ശേഷിച്ചുള്ളൂ. അദ്ദേഹം ആ രീതിയിലാണ് അതിനെ സമന്വയിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ്, സത്യലോകം പ്രാപിക്കുന്നതിനുള്ള ഉപാസന വേറെയാണ്. രാമനാമം ജപിച്ചു കഴിഞ്ഞാൽ സത്യലോകം പ്രാപിക്കുന്നത്, അതിന് ഉപാസന നിർദ്ദേശിക്കുന്നുണ്ട്. ബ്രഹ്മലോക പ്രാപ്തിക്കുന്ന ഉപാസനകളും വൈദിക ഉപാസനകളും നിർദ്ദേശിക്കുന്നുണ്ട്. പ്രാണ ഉപാസന അത് ചെയ്താൽ അതിലൂടെ ബ്രഹ്മലോകത്തെ പ്രാപിക്കും. പരാഭക്തി ജ്ഞാനത്തിന് വേണ്ടി ഉള്ളത് അതിനുള്ള ഉപാസനകൾ പ്രത്യേകമാണ്. അതുകൊണ്ട് ഇത് എല്ലാം കൂടെ കൂടിക്കൊഴിച്ച് ഒരു അവിയല് പരുവത്തിൽ ഇന്ന് വിടുന്നൊക്കെ നമ്മൾ വായിച്ച് ധരിച്ച് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കുഴപ്പങ്ങൾ വരുന്നത്. ഇതിൻ്റെ എല്ലാം ഈ സാധനാ മാർഗങ്ങളെ കുറിച്ചും വൈദികം പൗരാണികം അങ്ങനെയുള്ള കാര്യങ്ങൾ ദേവതാഭാവം ഇതിൻ്റെ എല്ലാം ഓരോന്നിനും ഓരോ സ്ഥലത്ത് വിദ്യകൾക്ക് അനുസരിച്ച് ഇതെല്ലാം നമ്മൾ വ്യക്തമായ കാര്യങ്ങൾ ധരിക്കുമ്പോൾ അതിനൊന്നും ആശയക്കുഴപ്പം വരത്തില്ല. നമ്മൾ പല ബുക്കുകൾ ഒന്നാമത് ഇതിന് വേറൊരു കുഴപ്പമുണ്ട്, നമ്മൾ ചെയ്യുന്ന ദോഷം തന്നെ പലരും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതൊക്കെ പഠിക്കുന്നത് പഠിപ്പിച്ചില്ല, അതാ പഠിച്ചിട്ട് പഠിപ്പിക്കുകയല്ല, പഠിപ്പിച്ച് പഠിക്കാൻ ശ്രമിക്കും. അപ്പോൾ അതിന് വരുന്ന കുഴപ്പമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ശാസ്ത്രം ഒരു മഹാവിഷ്ണൻ തൻ്റെ അനുഭവത്തെ വെളിപ്പെടുത്തുന്നു, അത് ശാസ്ത്രത്തെ അവലംബിക്കുന്നില്ല, അത് ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല, അനുഭവത്തെ പറയും, അത് നമ്മുടെ വിഷയമല്ല. പക്ഷെ നമ്മളൊരു ശാസ്ത്രത്തെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ശാസ്ത്രം അധ്യയനം ചെയ്താലേ പറ്റും, എന്നാൽ ശാസ്ത്രത്തിൻ്റെതായ രീതിയിൽ ശാസ്ത്രത്തിലെ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റും. പക്ഷെ ഒരാൾ ആ ശാസ്ത്രത്തെ അധ്യയനം ചെയ്യാതെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് അപകടമായി. അതിനാണ് ഇങ്ങനെയുള്ള ആശയക്കുഴപ്പങ്ങൾ വരുന്നത്. അതവർ പറഞ്ഞു കൊടുക്കുക മാത്രമല്ല, എഴുതി വെക്കുകയും ചെയ്യും. അതാണ് അതിന് മെനുവൽ. ഇത് വായിക്കുന്നവനൊക്കെ ആകെ ആശയക്കുഴപ്പമായി പറഞ്ഞിരിക്കുന്നു, അത് ഇതും തമ്മിൽ പൊരുത്തക്കേട് വരുന്നുണ്ട്. ഇതൊരിക്കലും പഠിപ്പിച്ച് പഠിക്കാൻ ശ്രമിക്കുക, ഒന്ന് പഠിക്കുക, പഠിക്കുന്നതിന് ശേഷം പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും പഠിച്ചോളൂ. പക്ഷെ അത് പഠിച്ചതിന് ശേഷം പഠിപ്പിച്ചാലേ അത് ശരിയാവും. ഇനി തൻ്റെ അജ്ഞാനം വർദ്ധിച്ചുകൊണ്ടേ നമ്മൾ ഒരു തവണ ഗുരുമുഖത്ത് നിന്ന് ശാസ്ത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സംശയങ്ങളല്ല മനസ്സിലാക്കി കഴിഞ്ഞാൽ പരിപ്രശ്നേന രീതിയിൽ തന്നെ പറയുന്നു, ആവർത്തിച്ച് ആവർത്തിച്ച് അതിനെ കൂടെ ചിന്തിച്ച് ചോദിച്ച് നമ്മുടെ സംശയം ക്ലിയറാക്കി ഒരു തവണ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മൾക്ക് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കാം. ആ പറയുന്നതിനനുസരിച്ച് നമ്മുടെ അറിവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അതെന്തുകൊണ്ട് അവിടെ നമ്മൾ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഗ്രഹിച്ചിരിക്കും. ഇതെല്ലാം ഈ പുസ്തകം എഴുതുന്നവരും ഈ ശാസ്ത്രങ്ങളെ കുറിച്ച് പ്രസംഗിക്കുന്നവരും ഒന്നും ആരും ഇത് പഠിച്ചിട്ടുള്ളവരല്ല. പല ഇതിന്റെ രക്ഷാതാക്കളെയും കണ്ടിട്ടുണ്ട്. എന്നാൽ അവരിത് തൊടാതിരിക്കണം. അവരുടെ അറിവ് പറയട്ടെ, അവരവർക്കുണ്ടാകുന്ന അറിവ്, ഈശ്വരൻ കൊടുക്കുന്ന അറിവ് അത് പറയട്ടെ, എന്നാ കുഴപ്പമില്ല. ബ്രഹ്മസൂത്രം എങ്ങനെയാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ അത് കണ്ടിട്ട് പോലും ഇല്ലാത്തത് ആദ്യം വായിക്കുമ്പോഴായിരിക്കും വ്യാഖ്യാനം തുടങ്ങുന്നത്. എന്നിട്ട് അത് അടിച്ച് പുസ്തകമാക്കി പിടിച്ച് ഇതെല്ലാം അതിനീരിക്കുന്നത് തെളിവിരിഞ്ഞ കാര്യങ്ങളായിരിക്കും. അതാണ് ഈ കുഴപ്പം വരുന്നത്. ഇങ്ങനെ ഗുരുമുഖത്ത് നിന്ന് പഠിച്ചിട്ട് ഈ ഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിച്ചിരിക്കുന്ന ഒരാരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അന്വേഷിച്ചോ, ആരും തന്നെ കാണത്തില്ല. കാരണം മിക്കവാറും പേര് പ്രഭാഷണങ്ങളൊക്കെ കേട്ടിട്ടും മറ്റ് ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടും അവരുടെ അറിവ് വെച്ചുകൊണ്ട് ഇത് പഠിക്കാൻ വേണ്ടി എഴുതുന്ന ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഇതിൽ വരും. അതുകൊണ്ട് ഓരോ ശാസ്ത്രത്തിനും അതിൻ്റെതായ പാരമ്പര്യവും ഇതുമൊക്കെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ശാസ്ത്രത്തിൽ കൈവയ്ക്കാം. അല്ലെങ്കിൽ അവനവനുണ്ടാകുന്ന അറിവ്, സ്വയാർജിതമായിട്ടുള്ള അറിവ്, അല്ലെങ്കിൽ ഈശ്വരനെ വെളിപ്പെടുത്തിയിരിക്കുന്ന അറിവ് അത് പറയാം. ശാസ്ത്രത്തിന് അവിടെ വ്യാഖ്യാനിക്കാൻ പോകേണ്ട കാര്യം, ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുന്നത് അത് കൈകാര്യം, അതിൻ്റെ അതിനൊരു നിയമമുണ്ട്. ആ നിയമം അനുസരിച്ച് അതിനെ ഗ്രഹിച്ചവന് ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കാം. അങ്ങനെ അല്ലാതെ ഈ ഉള്ള വായനയാണ്. അത് നമ്മൾ സാധാരണഗതിയിൽ ഈ വായനയിൽ നിന്ന് വരുന്ന ഒരുപാട് ആശയക്കുഴപ്പം തന്നെ ഉണ്ടാകും. ആശയ വ്യക്തതയ്ക്ക് പോലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും, സഹായിക്കത്തില്ല. അങ്ങനെ ഇങ്ങനെയുള്ള സംശയങ്ങൾ നമുക്ക് വരുന്നത് ആ സംശയങ്ങൾ തീർക്കേണ്ടതും ആവശ്യം. അതുകൊണ്ട് ഇത്തരം ഉപാസന ജ്ഞാനം ജ്ഞാനത്തിന് തന്നെ ഇവിടെ പലയിടത്ത് ഉപാസന എന്നുള്ള ശബ്ദത്തിൽ ഉപാസന ശബ്ദത്തെ ജ്ഞാനം എന്നുള്ളിടത്ത് ഉപയോഗിക്കും, ജ്ഞാനം എന്ന് പറയുന്നത് ഉപാസന എന്നുള്ളിടത്ത്. അതുപോലെ സർവശാസ്ത്ര വിദൂതി അസമ്പ്രദായവി മൂർഖവീക്ഷണീയ ഗീതയുടെ ഭാഷയത്തിൽ ആചാര്യസ്വാമിയുടെ പറയും, സർവശാസ്ത്ര വിദൂതി സർവശാസ്ത്രങ്ങളും ഒരാൾ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഇത് പലതരത്തിലും ഗ്രഹിക്കും. വായിച്ച് മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ അസമ്പ്രദായവി, അതാത് ശാസ്ത്ര സമ്പ്രദായങ്ങളെ ഗ്രഹിച്ചിട്ടില്ലാത്തവൻ, ഇത് അനാദിയായി വരുന്ന വിദ്യയാണ് ഓരോ ശാസ്ത്രത്തിൽ. അത് ഗുരുമുഖത്ത് നിന്ന് ജയിച്ചിട്ടില്ലാത്തവണ് നൃത്താശാസ്ത്രത്തിന്റെ താല്പര്യത്തെ മൂർഖ ഉപേക്ഷണീയ നരമുണ്ടൻ എന്നുള്ളതുപോലെ അവൻ ഉപേക്ഷിക്കുന്നു. ആ ശാസ്ത്രത്തിൽ യാതൊരു മൂർഖനെന്ന് വെച്ചാൽ മൂർഖം പാമ്പെന്നല്ല, മുണ്ടൻ, ഒരു തിരുമുണ്ടനായി കണക്കാക്കി ആ പണ്ഡിതനെ ഉപേക്ഷിക്കണമെന്ന്, ആരിൽ നിന്ന് ആ ശാസ്ത്രം ജയിക്കാൻ പോകരുത് എന്നാണ്. അതിൽ പിന്നെ അതിലേക്ക് നമ്മൾ കൈവയ്ക്കാതിരിക്കുക, ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഞാനും വിജ്ഞാനമൊക്കെ കൂടുതൽ ഉണ്ടാക്കി തരണം. പുസ്തകത്തിൽ കൈവയ്ക്കാൻ പോകും, പുസ്തകത്തിൽ കൈവയ്ക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വഴിക്ക് ശ്രമിക്കും, ഓരോന്നും അതാതിൻ്റെതായ കഴിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി, അറിവൊക്കെ ഉണ്ടായിക്കോളും, ഭഗവാൻ തന്നെ അറിവുണ്ടാക്കി തരും. പിന്നെ ശാസ്ത്രത്തിൽ പോയി കഴിഞ്ഞാൽ അത് അതിൻ്റെ വഴിക്ക്, ഇതെല്ലാം കൂടി കുഴച്ച് കുറച്ച് നാശമാകും. അതുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞത് മൂർഖകൊരു വീഴ്ച, ആ പരമ്പരയിൽ നിന്നും ഒരു പരമ്പരയിൽ നിന്നും ആ ശാസ്ത്രത്തെ ഗ്രഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ശാസ്ത്രം വ്യാഖ്യാനിക്കുന്നവന് മൂർഖൻ വെറും മണ്ടനായിട്ട് കരുതി വീഴ്ച പോകണം. കാരണം ശാസ്ത്ര താല്പര്യം അവന് ഗ്രഹിക്കാൻ ഒക്കത്തില്ല. ഗീത തന്നെ പഠിക്കുന്നു, ദ്വൈതം അദ്വൈതം വിശിഷ്ടാദ്വൈതം പ്രധാനമായിട്ട് മൂന്ന് തരത്തിൽ ഉള്ള ഇതുണ്ട്. ദ്വൈതം എന്ന് പറയുന്നത് നമ്മൾ ആ ശാസ്ത്ര സമ്പ്രദായം അനുസരിച്ച് മനസ്സിലാക്കിയ രീതിയിൽ നിന്നും ദ്വൈതത്തിന്റെ ആശയം നിന്നും വ്യക്തമായി മനസ്സിലാക്കുക, അല്ലാതെ അതിനകത്തുള്ളതാ വിശിഷ്ടാദ്വൈതം. ആ ശാസ്ത്ര സമ്പ്രദായത്തിന്റെ രീതി മനസ്സിലാക്കുക, അതിന്റെ ആചാര്യന്മാരുടെ വ്യക്തതാക്കളുടെ രീതി മനസ്സിലാക്കിയാൽ നമുക്ക് അതിൽ നിന്ന് വിശിഷ്ടാദ്വൈതം കിട്ടും. അദ്വൈതം മനസ്സിലാക്കണമെങ്കിൽ ആ രീതി ഗ്രഹിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്ന ഇതിനകത്ത് രീതിയിലാണ് ഉള്ളത്. ഇന്ന് ഉപാസനകളും ബ്രഹ്മരൂപവും സത്യരൂപവും ദേവന്മാരും ദേവികളും എല്ലാം ഈ വേദത്തിനും പുരാണങ്ങളിലും എല്ലാം ഉള്ളത് തന്നെ. നിർഗുണവും സഗുണവും എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. അതാത് രീതിയിൽ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് പരസ്പരം തമ്മിൽ ഉള്ള സംഘട്ടനം ഒഴിവാക്കും, ഒന്നിനും മറ്റൊന്ന് വിരുദ്ധമാണെന്നുള്ള ആ ഭാവന നമുക്ക് മാറി. ഇത് പറയുന്ന എന്താണ്, നമ്മുടെ ചോദ്യങ്ങൾ കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു വന്ന വിഷയം അവിടെ തീർന്നിരിക്കുകയാണ്, ഏകത്വ വിജ്ഞാനം. ആ ഏകത്വ വിജ്ഞാനമാണ് മോക്ഷത്തിന്. അടുത്തിവിടെ ചോദിക്കുന്നു, മറ്റേ ഇതും ബ്രഹ്മാത്മ ഏകത്വ വിജ്ഞാനം സംബന്ധിച്ചു. അടുത്ത മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഈ ജീവാത്മ പരമാത്മ ഏകത്വ വിജ്ഞാനം നിർന്നിരിക്കുന്ന ഉപാസനയല്ല, ഉപാസന രൂപത്തിലുള്ള സമ്പത്ത് നമ്മൾ സാധാരണ പറയുന്ന സമ്പത്തല്ല, ആപത്ത് സമ്പത്ത് വിപത്ത് എന്നൊക്കെ പറയുന്ന സമ്പത്തല്ല. സമ്പത്ത് എന്ന് പറയുന്നത് വൈദികമായ ശബ്ദം ഉപാസനയല്ല, ഉപാസനയല്ല ഈ വിജ്ഞാനമെന്ന്. ഇതൊരു മാനസിക സ്ഥിതിയല്ല, ഒരു തരത്തിലുള്ള ഒരു ധ്യാനമല്ല എന്ന് ജ്ഞാനമെന്ന് പറയുന്നത്. അത് ശരിക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മൾ നമ്മുടെ ഇച്ഛ അനുസരിച്ച് എവിടെയെങ്കിലും മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുന്നതാണ് അവിടെ നമ്മുടെ ആ ഇച്ഛാശക്തി അതിന് കാരണമാണ്. ധ്യാനം അങ്ങനെയുള്ളതല്ല, നമ്മുടെ ഇച്ഛാശക്തിക്ക് അധീനമായി നമ്മുടെ മനസ്സിനെ കൊണ്ടൊരു പണിയെടുപ്പിക്കുന്നതല്ല, മനസ്സിന്റെ പ്രവൃത്തിയല്ല, മാനസിക ക്രിയയല്ല എന്നുള്ളത് വിശദീകരിക്കാൻ വേണ്ടി പറയുകയാണ് സമ്പദ് രൂപം. അതിന് വൈദികമായ ഉദാഹരണം ഉപാസനകളെ കുറിച്ച് തന്നെ പറയുകയാണ്. അനന്ത വൈമനു അനന്ത വിശ്വേ ദേവ അനന്തമേവ സേനം ലോകം ജയതി. ഇവിടെ ഈ ഉപാസനയെ മൂന്നായിട്ട് തിരിക്കുകയാണ്. ഇവിടെ ഒന്ന് സമ്പദ് ഉപാസന, ഒന്ന് അഭ്യാസ ഉപാസന, മറ്റൊന്ന് വിശിഷ്ട ക്രിയായോഗ നിമിത്ത ഉപാസന. മൂന്ന് തരത്തിൽ ഉപാസനകളെ തിരിക്കുകയാണ്. ഇതിന് ഇത് മൂന്നും വൈദികമായ ഉപാസനകളാണ്. അതിന് സാധാരണ ലൗകിക ഉപാസന, പ്രതീക ഉപാസന, മറ്റു അധ്യാസ രൂപം എന്ന് പറയുന്ന ഉപാസന. സമ്പദ് ഉപാസനയ്ക്ക് വേദത്തിൽ നിന്ന് ഒരു ഉദാഹരണം കൊടുക്കുകയാണ്. ഉപാസന ഒരു ധ്യാന രീതി, അതിനോട് ഉപാസന കൊണ്ട് അർത്ഥമാക്കുന്നു. അനന്തം വൈ മനോ അനന്ത വിശ്വേ ദേവ അനന്തമേവ സേന ലോകം ജീ. അനന്തം മനോ, മനസ്സ് അനന്തമാണെന്ന് പറയുന്നു. എന്തുകൊണ്ട്? അതിന്റെ മനസ്സ് വ്യാപകമാണ്, ആകാശത്തെയും ഉൾക്കൊണ്ടിരിക്കുന്നു. ആകാശം എന്ന് പറഞ്ഞിട്ട് ആകാശത്തെക്കാൾ അത് വ്യാപകമായി, അതുകൊണ്ട് അത് അനന്തമാണ്. അനന്തം വൈ മനോ, അതിന്റെ വൃത്തികളും അനന്തമാണ്, അതിന്റെ പരിണാമങ്ങൾ അനന്തമാണ്, അതുകൊണ്ട് മനസ്സ് അനന്തമാണ്. അത് പറയുന്നു അനന്ത വിശ്വേ ദേവാഹ, വിശ്വേ ദേവാഹ, വിശ്വദേവന്മാരെന്നും പറയും. വൈദികമായ ഒരു ദേവതാ സങ്കല്പം എന്നുള്ള രീതിയിലാണ് ഇവിടെ എടുക്കുന്നത്. ആ വിശ്വേ ദേവന്മാർ എന്ന് പറയുന്നവരും അനന്തമാണ്, വിശ്വദേവന്മാരെന്ന് പറയുന്നത് അനന്തം ആണ്, അങ്ങനെയുള്ള ദേവന്മാരും അനന്തമാണ്. അങ്ങനെ ഒരു ദേവതാ സങ്കല്പം ഉണ്ട് എന്നുള്ള തരത്തിലാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്താണ് പറയുന്നത്? ആ മനസ്സിന് അനന്തമായി എടുത്തു പറയുന്നു. അനന്തമേവ സേന ലോകം ജീവി, അനന്ത ലോകത്തെ അവൻ പ്രാപിക്കുന്നു, അനന്തമായ ഫലത്തെ പ്രാപിക്കുന്നു. മനസ്സ് വിശ്വദേവന്മാരാണെന്ന് വാസിക്കുന്നു, മനസ്സ് വിശ്വദേവന്മാരാണെന്ന് ധ്യാനിക്കുന്നവർ അവർ അനന്തമായ ലോകത്തെ പ്രാപിക്കുന്നു, അനന്തമായ ഫലം അവർക്കുണ്ടാകുന്നു എന്ന് പറയുന്നു. അങ്ങനെ ധ്യാനിക്കും. മനസ്സെന്താണെന്ന് നമുക്കറിയാം, വിശ്വദേവന്മാരാരാണെന്ന് നമുക്കറിയത്തില്ല, അതറിയണ്ട. എന്നാലും വിശ്വദേവന്മാരുടെ സങ്കല്പം, ആ ദേവന്മാര് മനസ്സാണ് ആ ദേവന്മാര് എന്ന് ഉപാസിക്കും, ധ്യാനിക്കാൻ പറയുകയാണ്. ഇതാണ് ഒരു വൈദിക ഉപാസന, ഉദ്ദേശിക്കുന്ന ഉപാസന. ഇതുപോലെ ധാരാളം ഉപാസന ശാന്തവിവംശത്തിന്റെ ആദ്യ അധ്യായം എടുത്ത് വായിച്ചു നോക്കും. അത് ഓരോ ധാരാളം ഉപാസനകൾ ഇങ്ങനെ പറയും, ഓരോ മന്ത്രങ്ങളും ഒരു ഉപാസനയെ കുറിച്ച് പറയും. ഇങ്ങനെ ധ്യാനിക്കുക, ഇങ്ങനെ ധ്യാനിക്കുക, ഇങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്ന ഫലം ഉണ്ടാകും, ഇങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്ന ഫലം ഉണ്ടാകും. ഗുരുധാരണ വിവംശത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നോക്കുക, അവിടെ ഇങ്ങനെയുള്ള ഉപാസനകളെ കുറിച്ച്. അതുപോലെ ഇവിടെ ഈ ഉപാസനകൾ പ്രത്യേകത എന്താണ്? ഇവിടെ മനസ്സിനുള്ള പ്രാധാന്യം കൊടുക്കുന്നത് വിശ്വദേവന്മാർ. മനസ്സിനെ ആ ദേവന്മാരായി കൽപ്പിക്കാൻ പറയുകയാണ്. പ്രാധാന്യം ദേവന്മാർക്കാണ് മനസ്സിന്. ഉപാസകന്റെ മനസ്സിൽ മനസ്സ് പോയിട്ട് അതിന്റെ സ്ഥാനത്ത് ഈ ദേവന്മാരുടെ ഭാവനയാണ് നിൽക്കുന്നത്. മനസ്സിൽ ദേവന്മാരെ കൽപ്പിക്കുകയാണ്. കൽപ്പിക്കുന്നതെന്തോ അതിന് പ്രാധാന്യം കൊടുക്കും. കൽപ്പിക്കുക അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയും. ആരോഗ്യമായതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അതിന് സമ്പദ് ഉപാസന അതിന് പ്രാധാന്യം. അതായത് ഒരു പ്രതിമയിൽ ഈശ്വരന് പ്രാധാന്യം കൊടുക്കും, അല്ലെങ്കിൽ ദേവിക്ക് പ്രാധാന്യം കൊടുക്കും. അപ്പോൾ അവിടെ നമ്മൾ രണ്ടു തരത്തിൽ ഉപാസിക്കും. ആ ഈശ്വര ചൈതന്യത്തിന് പ്രാധാന്യം കൊടുത്ത് ഉപാസിക്കും. ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രതിമയിലൂടെ ആ പ്രതിമയെ വിസ്മരിച്ചിട്ട് ഈശ്വര ചൈതന്യത്തെ മാത്രം ഭാവന ചെയ്യുന്ന ഉപാസന രീതി. അപ്പോൾ അവിടെ ആ പ്രതിമ ആസ്ഥാനത്താകുന്നു ഈശ്വര ചൈതന്യത്തിന് പ്രാധാന്യം കൊടുക്കും. ആരോഗ്യമാകണം. ഈശ്വര ചൈതന്യം സർവവ്യാപിയാണ്, പക്ഷേ പ്രതിമയിൽ അതിനെ ആരോപിക്കുന്നു, കൽപ്പിക്കും. അപ്പോൾ നമ്മൾ ആരോപിക്കുന്നതിന് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അതിന് സമ്പദ് ഉപാസന എന്ന് പറയും. മറിച്ച് സംഭവിക്കാറുണ്ട്. അങ്ങനെ ഏതിലാണോ ആരോപിക്കുന്നത് അതിന് പ്രാധാന്യം കൊടുക്കും. അതിന് അധ്യാസ ഉപാസന എന്ന് പറയും. അതിന് ഇന്നത്തെ അധ്യാസ രൂപം ജ്ഞാനം എന്ന് പറയുന്നത് ഈ രണ്ട് തരത്തിലുള്ളതുമല്ല. എന്താണ് അധ്യാസ രൂപത്തിന് ഉദാഹരണം പറയുന്നത്? യഥാ മനോ ബ്രഹ്മേ ഉപാസി, മനസ്സിനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാൻ പറയും. മനസ്സിനാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, ബ്രഹ്മത്തിനല്ല. മനസ്സിനെ നമുക്ക് ബ്രഹ്മമായി കാണാം. അത് ഏതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ, വാസുദേവൻ. വാസുദേവൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ കലണ്ടറിൽ അടിച്ച ആ രൂപം, അതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതായത് പ്രതീകത്തിന് അവിടെ പ്രാധാന്യം വരുന്നു. എന്തുകൊണ്ട് വാസുദേവൻ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞ് ആ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി നമ്മൾ ഗുരുവായൂർ നടയിൽ പോകും. അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാലേ ഗുരുവായൂരപ്പൻ്റെ ദർശനമാകുന്നു. അപ്പോൾ അവിടെ പ്രാധാന്യം വരുന്ന ഏതിനാണ്? ആ കാണുന്ന രൂപത്തിനാണ്. ആ രൂപത്തിനെ കുളിപ്പിക്കുന്നു, ആ രൂപത്തിന് വസ്ത്രങ്ങൾ ധരിപ്പിക്കുന്നു, ആ രൂപത്തിന് ആഹാരം കൊടുക്കുന്നു, ആ രൂപത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിന് നമ്മുടെ പൂജാമുറിയിൽ വെച്ചിട്ട് അതിന് മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. പ്രാധാന്യം കൊടുക്കുന്ന ഏതാണ്? രൂപത്തിനാണ്. അപ്പോൾ ആ രൂപത്തിന്, അതായത് അതിൽ ആരോപിക്കുന്ന ഈശ്വരാംശത്തിനല്ല. ഈശ്വരാംശത്തിന് പ്രാധാന്യം കൊടുക്കും, അതാണ് ഉപാസന. പക്ഷെ സാധാരണ സംഭവിക്കുന്ന ഉപാസനയിൽ നമ്മൾ ആ ഈശ്വരാംശത്തിനല്ല പ്രാധാന്യം കൊടുക്കുന്നത്. എന്തുകൊണ്ട്? ഗുരുവായൂരപ്പൻ എന്നുള്ള ഭാവന മനസ്സിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ ബാഹ്യമായി കാണുന്ന രൂപമാണ്. ആ രൂപത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. വാസ്തവത്തിൽ അതെല്ലാം നമുക്കറിയാം. പക്ഷെ എന്നാലും ഉപാസനയിൽ സ്വാഭാവികമായിട്ടും കാണുന്ന ആ രൂപമാണ്. അപ്പോൾ ഗുരുവായൂരപ്പ എന്ന് പറയുമ്പോൾ മനസ്സിൽ തെളിയുന്നത് ആ രൂപമാണ്, സ്ഥാനം. അതിൽ ആരോപിച്ചിരിക്കുന്ന ആ ചൈതന്യത്തിനല്ല പ്രാധാന്യം വരുന്നത്. ഇങ്ങനെ വരുന്നത് അഭ്യാസ ഉപാസന എന്ന് പറയും. ആ അഭ്യാസ ഉപാസനയിൽ അല്ല ഇവിടെ പറയുന്ന ആത്മബോധം, ഈശ്വരബോധം, ആ ഉപാസന രൂപത്തിലുള്ളതുകൊണ്ട് അത് നമ്മൾ കൽപ്പിക്കുകയാണ്. നമ്മൾ ഭാവന ചെയ്യുകയാണ്. ഇപ്പോൾ ആ രൂപത്തെ നമ്മൾ ഭാവന ചെയ്യുന്നു, അതാണ് ഈശ്വരൻ എന്ന് ഭാവന ചെയ്യുന്നു. അങ്ങനെയുള്ള ഉപാസനകൾ അനാവശ്യമാണ് ചെയ്തതെന്നല്ല ഇവിടെ പറയുന്നത്. ഈ പറയുന്ന ഈശ്വരബോധം, വാസ്തവത്തിലുള്ള ഈശ്വരബോധം ഈ തരത്തിലുള്ള ഉപാസനയിൽ ഒതുങ്ങുന്നതല്ല എന്നാണ് പറയുന്നത്. ഇത് കടന്നു പോകുന്നതാണ് എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതെല്ലാം നമ്മുടെ ഭാവന പ്രവർത്തിക്കുന്നതാണ്. നമ്മൾ ദൃഢമായ ഭാവന അഭ്യാസത്തിലൂടെ നമ്മുടെ ഭാവന ആ രീതിയിൽ ദൃഢപ്പെടുന്നതാണ് ആ രൂപത്തെ. നമ്മൾ സാധാരണ ചെയ്യുന്ന ദേവത ഉപാസനകളെല്ലാം ഈ അഭ്യാസ ഉപാസനയാണ്. കാരണം ശിവലിംഗത്തെ കുളിപ്പിക്കുന്നു, ആരാധിക്കുന്നു. അപ്പോൾ ശിവൻ എന്ന് പറയുന്ന ഭാവന നമ്മുടെ മനസ്സിൽ കടന്നു വരുന്ന രൂപത്തിലാണ്. രൂപത്തെ വിട്ടില്ല. നമ്മുടെ ഉപാസനയിൽ പ്രാധാന്യം രൂപത്തിന് വന്നു. അതുകൊണ്ടാണ് കാശി വിശ്വനാഥനെ കാണാൻ വേണ്ടി നമ്മൾ കാശിയിൽ തന്നെ പോകും. ഈശ്വരമാണ് ഭാവമെങ്കിൽ കാശി വിശ്വനാഥനെ കാണാൻ കാശിയിൽ പോയി ആ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈശ്വരൻ തത്വമാണോ അതൊക്കെ നമുക്കറിയാമെങ്കിലും കാശി വിശ്വനാഥനെ കാണാൻ വേണ്ടി നമുക്ക് കാശിയിൽ തന്നെ പോകേണ്ടി വരും. ഇവിടെ ഇരുന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? നമ്മളീ അഭ്യാസ ഉപാസനയാണ് നമ്മളിരിക്കുന്നത്. കാരണം നമ്മൾ ശിവനായി കാണുന്നത് അതിനെയാണ്. അപ്പൊ നമ്മൾ വാദത്തിന് വേണ്ടി പറയുന്നതാണ് അതിലൂടെ ഞാൻ ഈശ്വരനെ ഉപാസിക്കുകയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫലത്തിൽ നമ്മൾ ഈശ്വരനായി കാണുന്നത് ആ രൂപത്തെ തന്നെയാണ്, ബാഹ്യമായ രൂപത്തെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കുളിപ്പിക്കുകയും അതിനെ ആഹാരം കൊടുക്കുകയും അതിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും അതിനെ കാണുന്നത് ആവശ്യമാണെന്ന് കരുതി ശബരിമലയെ പിന്നെ അത് തന്നെ. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ പോയി നേരിട്ട് കണ്ട് നമ്മൾ ആ ഇതാണ് ഈശ്വരൻ, ഈശ്വരനെ ഞാൻ കണ്ടു എന്ന് നമ്മൾ ആശിച്ചു. ഇതെല്ലാം എന്താണ്? അഭ്യാസ ഉപാസനകളാണ്. ഞാനും ഇവിടെ പറയുന്ന ഈശ്വര ബോധം ഈ ഉപാസന രൂപത്തിൽ ഉള്ളതല്ല. ഇതിനൊന്നും കൂടെ നിഷേധിക്കുന്നില്ല. അതും മനസ്സിലാക്കണം. ഇതിനുള്ള ഉപാസനകളെ ഇത് പരമമായ ഈശ്വര ബോധമല്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതും ഒക്കെ വേദത്തിൽ ഇരിച്ചിട്ടുള്ളതാണ് ഈ രീതിയിലെല്ലാം. അത് മനോ ബ്രഹ്മിക്ക് ഉപാസി എന്ന് പറയുന്നു. മറ്റൊരു ഉപാസനയാണ്. മറ്റൊരു ഉദാഹരണം പറയുന്നു, ആദിത്യോ ബ്രഹ്മിക്ക് ആദേശ, ആദിത്യനെ ബ്രഹ്മമായി ധ്യാനിക്കണം. ഇതുപോലെ ചന്ദ്രഗുപ്തി പറയുന്നു. അവിടെയും പ്രാധാന്യം ആർക്കാണ്? ആദിത്യനാണ്, ബ്രഹ്മത്തിനല്ല. ആ ഈ കാണുന്ന ആദിത്യനെ നീ ബ്രഹ്മമായി ധ്യാനിക്കുക. അവന്റെ മനസ്സിൽ പ്രാധാന്യം കൊടുക്കുന്ന ആദിത്യനാണ്, അതിൽ ആരോപിക്കുന്ന ബ്രഹ്മതത്വത്തിനല്ല. അങ്ങനെ വരുമ്പോൾ അതിന് അഭ്യാസ ഉപാസന. ഇതിജ മന ആദിത്യാദിഷു ബ്രഹ്മദൃഷ്ടിഭ്യാസ. ഇവിടെയെല്ലാം എന്ത് വരുന്നു? മനം, മനസ്സ്, ആദിത്യം തുടങ്ങിയവയിലെല്ലാം ബ്രഹ്മദൃഷ്ടി അഭ്യാസ, ബ്രഹ്മഭാവനയെ ആരോപിക്കുന്നു. ബ്രഹ്മദൃഷ്ടി, ബ്രഹ്മഭാവന അതിനെ ആരോപിക്കുന്നു. അപ്പോൾ അധിഷ്ഠാനം എന്ന് പറയുന്നത് ആദിത്യം, മനസ്സ്. അവിടെ നമ്മൾ അഭിഹിതം ബ്രഹ്മം അതിന് ആരോഗ്യം എന്ന് പറയും. അപ്പൊ അവിടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ അധിഷ്ഠാനമായിരിക്കുന്ന മനസ്സിനും ആദ്യത്തിനും പ്രാധാന്യം കൊടുത്ത് ധ്യാനിക്കുന്നു. ആദേശം അങ്ങനെ ധ്യാനിക്കാൻ ആവശ്യപ്പെടുകയാണ്. അപ്പം മനസ്സിനങ്ങനെ ധ്യാനിക്കുന്നു, മനസ്സിൽ ഭാവന ചെയ്യുന്നു എന്ന് പറയാം. ഇത് ഉപാസനയാണ്, അതിന്റെ ഫലവും മറ്റും പറയുന്നു. നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ല, മനസ്സിനെ വിശ്വയെ ദേവന്മാരായിട്ട് ധ്യാനിക്കാൻ പറഞ്ഞപ്പോൾ അയാളുടെ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് ദേവന്മാർക്കാണ്. മനസ്സിനെ മനസ്സായി കാണുന്നില്ല, മറിച്ച് വിശ്വയെ ദേവന്മാരായി കാണും. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മാനസിക ഭാവനയിൽ നിറഞ്ഞിരിക്കുന്ന മനസ്സല്ല, മറിച്ച് ദേവന്മാരാണ്. അപ്പോൾ അത് അവിടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പം മനസ്സിൽ മാനസിക ഭാവനയിൽ ആ ദേവന്മാർ തന്നെ നിലനിന്നാലേ ആ ഉപാസന ഫലം കൊടുക്കത്തുള്ളൂ. ഇവിടെ മനസ്സിന്റെ ഭാവനയിൽ ആ ആദിത്യം തന്നെ പ്രധാനമായി നിന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന ഉപാസനയിൽ ഫലം കൊടുക്കുന്നു. ഈ തരത്തിൽ രണ്ട് തരത്തിലുള്ള ഉപാസനയെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത് മൂന്നാമത് പറയുന്ന വിശിഷ്ട ക്രിയായോഗ നിമിത്തമായിട്ടുള്ള ഉപാസനയാണ്. അതിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും
1: ഓം നമശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: Eppozhano thanne kurichu vishesha jignasa undaagunna adu endanu idu ingane sambhavichukondirikkunna endukondaanu ഈ ബോധവും ഈ വിഷയങ്ങളൊക്കെ എന്തുകൊണ്ടിങ്ങനെ നടക്കുന്നു? ഇത്തരത്തിലൊരാൾ ചിന്തിക്കുമ്പോൾ അവിടെ ശാസ്ത്രത്തിൻ്റെ ആവശ്യം വരുന്നു, ഗുരുവിൻ്റെ ആവശ്യം വരുന്നു. അതുവരെ നടക്കുന്നത് സ്വാഭാവികം, മറ്റത് ശാസ്ത്രീയം, സ്വാഭാവികമല്ലാത്ത ശാസ്ത്രീയം. അപ്പം ശാസ്ത്രീയമായ ബോധം കൊണ്ട് സ്വാഭാവികമായ ബോധം അവിടെ ഇതാ ബോധിക്കുന്നു, ഇതാണ് തൻ്റെ സ്വരൂപം എന്ന് ഇവനറിയുന്നു. ഇതാണ് ആത്മവിഷയം. മിഥ്യാജ്ഞാനന്ദ പ്രതൂജ തത്പ്രഭവ സ്മൃതിയോ എന്ന ഭവന്തി സ്വാഭാവികോ അനാത്മവസ്തുഭേദ വിഷയ അനർത്ഥത്വ അവഗതേശ്. അവന് അനർത്ഥത്വ ബോധം ഉണ്ടാകും. എങ്ങനെ വിശദീകരിക്കുന്നു? ആത്മാവഗതോ ഹി സത്യം അന്യത് വസ്തു അനർത്ഥത്വനവഗമ്യതേ അനിത്യ ദുഃഖ അശുദ്ധ്യാദി ബഹുദോഷവത്വാൻ ആത്മവസ്തുനശ്ച തദ്വിലക്ഷണത്വാൻ. ഈ ശാസ്ത്രം തന്നെ, ഈ ശ്രുതി തന്നെ ആത്മാവിനെ എങ്ങനെ ബോധിപ്പിക്കുന്നത്? തദ്വിലക്ഷണത്വ സച്ചിദാനന്ദ സ്വരൂപമായി ബോധിപ്പിക്കുന്നു. മറിച്ച് തനിക്കിന്ന് നിലനിൽക്കുന്ന അനുഭവങ്ങൾ, ഇന്നുവരെ നിലനിന്ന അനുഭവങ്ങൾ അതിനെ എങ്ങനെ ബോധിപ്പിക്കുന്നു? അനിത്യം, ദുഃഖം, അശുദ്ധി, ബഹുദോഷവത്വ. അത് ബഹുദോഷമുള്ളതായിട്ടാണ് ബോധിപ്പിക്കുന്നത്. കാരണം മനസ്സതിൽ ആസക്തമായിരിക്കുന്നു, മനസ്സതിൽ മുഴുകിയിരിക്കുന്നു. അതിൽ നിന്ന് ആ മനസ്സിനെ മാറ്റി, ആ മനസ്സിലാണ് ഈ പ്രകാശത്തെ ഉണ്ടാക്കുന്നത്. ഏതൊരു മനസ്സാണോ ഈ അനിത്യ ദുഃഖ അശുദ്ധി ആയ ഈ പ്രപഞ്ചത്തിൽ മുഴുകിയിരിക്കുന്നത്, ആ മനസ്സിനതിൽ നിന്ന് മാറ്റണം. മാറ്റിയിട്ട് സ്വസ്വരൂപ ആഭിമുഖ്യമുള്ളതാക്കി മാറ്റണം. അതുകൊണ്ട് ശ്രുതി ബോധിപ്പിക്കുമ്പോൾ ഇത് രണ്ടും ബോധിപ്പിക്കുന്നു. നിന്റെ സ്വരൂപം പരമാർത്ഥ സത്യമാണ്. ഇന്നുവരെ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ സ്വരൂപത്തെയെല്ലാം മറിച്ചത് അനിത്യ ദുഃഖ അശുദ്ധി തുടങ്ങിയ അനേക ദോഷങ്ങളുള്ളതാണ്. സ്വസ്വരൂപം ദോഷരഹിതമാണ്, സച്ചിദാനന്ദമാണ് എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു. എന്താ സ്വസ്വരൂപ സച്ചിദാനന്ദമൊന്നും ബോധിപ്പിച്ചാൽ പോരെ? ഇല്ല, കാരണം മനസ്സ് സച്ചിദാനന്ദ മുഴുകിയല്ല ഇരിക്കുന്നു. അങ്ങനെ പിന്നെ ഇത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അനിത്യ ദുഃഖ അശുദ്ധി അല്ലെങ്കിൽ അശുദ്ധി ആയിട്ടുള്ള പ്രപഞ്ചത്തിൽ മനസ്സങ്ങ് മുഴുകിയിരിക്കുകയാണ്. അതിൽ നിന്ന് പിന്മാറണമെങ്കിൽ ഇത് ദുഃഖമാണോ ഇത് അനിത്യമാണോ എന്ന് മനസ്സിനെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കുന്ന അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടാണ്, അതിനുവേണ്ടി മാത്രമാണ്. അങ്ങനെ മനസ്സതിൽ നിന്ന് പിന്മാറി അന്തർമുഖമായി, അതാണ് സാധന ചതുഷ്ടയെന്നെല്ലാം പറയുന്നു. ഇത് ശ്രവിക്കുന്നതിന് സാധന ചതുഷ്ടയ സമ്പന്നനായിരിക്കണം പറയുന്നത് കൊണ്ടാണ്. മനസ്സ് അതിലെല്ലാം അങ്ങ് മുഴുകിയിരിക്കുകയാണെങ്കിൽ, ഈ മിഥ്യാജ്ഞാനങ്ങളിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ഇതെങ്ങനെ ഗ്രഹിക്കാൻ കഴിയും? അതുകൊണ്ട് അതും ബോധിപ്പിക്കുന്നത് അനിത്യ അശുചി എന്നും ബോധിപ്പിക്കുന്നു. അപ്പോൾ എന്തോരുന്നു ആത്മാവബോധം ഈ സത്യം അന്യ വസ്തു അനർത്ഥത്വനവഗമ്യത. ഇതെല്ലാം അനർത്ഥമാണെന്ന് മനസ്സിലാക്കുന്നു. ആത്മവസ്തുനിശ്ച തദ്വിലക്ഷണത്വ സ്വസ്വരൂപത്തെ ഈ അനിത്യ വസ്തുക്കളിൽ നിന്നും ഭിന്നമായി ഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രഹിക്കുന്നതാണ് ആത്മബോധം. തസ്മാത് അനാത്മവിജ്ഞാന സ്മൃതീനാം ആത്മാവഗതേ അഭാവപ്രാപ്തി. ഈ ബോധം സ്വസ്വരൂപത്തെ ബോധിപ്പിക്കുമ്പോൾ അനാത്മവിജ്ഞാന സ്മൃതി, അനാത്മവിജ്ഞാന സ്മൃതികൾ അതുകൊണ്ടല്ലോ അനാത്മവിജ്ഞാനം. അതുകൊണ്ട് തന്നെ സ്വസ്വരൂപമല്ലാതെ ഗ്രഹിക്കുന്നതാണ് അനാത്മവിജ്ഞാനം. തന്നെ ഈ ശരീര സംബന്ധിയായ സ്ത്രീ പുരുഷ ഭാവങ്ങളിലെല്ലാം ഗ്രഹിക്കുന്നതാണ് അനാത്മവിജ്ഞാനം. അനാത്മവിജ്ഞാനം ബോധം കുറച്ച കാലം മുതലേ ശീലിച്ചു വരുന്നതാണ്. പൂർവ്വജന്മങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല, വർത്തമാന ജന്മത്തിൽ അവിടെ മുതൽ ശീലിച്ചു വരുന്നു. അതിനെ സംബന്ധിച്ചുള്ള സ്മൃതികളുമുണ്ട്. അനാത്മവിജ്ഞാന സ്മൃതികൾ, തൻ്റെ ബാല്യം, കൗമാരം, യൗവനം, ഇതിനെക്കുറിച്ചുള്ള സ്മൃതികൾ വാർദ്ധക്യം വരെ പിന്തുടരുകയാണ്. അതെല്ലാം ശരീര സംബന്ധിയായ സ്മൃതികളാണ്. അതെല്ലാം ഇത് സത്യമാണെന്നുള്ള ബോധത്തിൽ നിന്നുണ്ടായ സ്മൃതിയാണ്. എനിക്ക് വാസ്തവത്തിലൊരു ബാല്യമുണ്ടായി, എനിക്ക് വാസ്തവത്തിലൊരു കൗമാരമുണ്ടായി, വാസ്തവത്തിലൊരു യൗവനമുണ്ട്. ഇത്തരത്തിൽ ഇതിനെല്ലാമുള്ള പരമാർത്ഥ ബുദ്ധി കൊണ്ടുണ്ടാവുന്നതാണ് അനാത്മവിജ്ഞാന സ്മൃതി. ഈ അനാത്മവിജ്ഞാന സ്മൃതി നാം ആത്മാവകത്തെ അഭാവപ്രാപ്തി. ഇതെങ്ങനെ നിലനിൽക്കും? ശ്രുതി ബോധിപ്പിക്കുന്നു, നീ ആ പരമാർത്ഥ സ്വരൂപമാണ്. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ, താൻ പരമാർത്ഥ സ്വരൂപമാണെന്ന് ഒരാൾ ബോധിക്കുമ്പോൾ, ഈ സ്മൃതികൾ എങ്ങനെ അവിടേക്ക് കടന്നു വരും? ആ ബോധത്തിന് ഇതിന് കടന്നു വരാൻ കഴിയത്തില്ല. അഭാവപ്രാപ്തി എന്ന് പറയുന്നതാണ് അതുവരെയുള്ളൂ. എപ്പോഴാണോ ഇങ്ങനൊരു ബോധം ഉണ്ടാകാതിരിക്കുന്നത് അതുവരെ. അങ്ങനൊരു ബോധം, സ്വസ്വരൂപത്തെ കുറിച്ച് ഇന്നതാണെന്നൊരു ബോധം ഉണ്ടായ ശ്രുതി, അതും ശ്രവണ സമകാലയവ, ആ ശ്രവിക്കുന്ന സമയത്ത് തന്നെ. എത്ര ഒരാൾ വാശി പിടിച്ചാലും ശരി, ആ ബോധം ഉണ്ടാകുന്ന സമയത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തിയേ പറ്റൂ. കാരണം ഇത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്, രണ്ടും കൂടെ ഒരുമിച്ചിരിക്കത്തില്ല. എപ്പോഴെങ്കിലും ഒരാൾക്ക് തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ബോധമുണ്ടായാൽ അത് ശ്രുതിയിൽ നിന്ന് തന്നെ ഉണ്ടാവണം, വേറെ ബോധം ഉണ്ടാവും വഴിയില്ല. ഗുരു ഉപദേശിച്ചാൽ അത് ശ്രുതി തന്നെയാണ്, ശ്രുതിയുടെ താല്പര്യമാണ് ഗുരു ഉപദേശിക്കുന്നത്. അപ്പോൾ ഗുരു ഉപദേശം ഒന്നോ ശ്രുതി ഒന്നോ പറയുന്ന ആ ശബ്ദശ്രവണത്തിൽ നിന്ന് ഗുരുവിനെ എപ്പോഴാണോ ഈ ഒരു ബോധം ഉണ്ടാകുന്നത്, അപ്പോൾ ബാക്കിയുള്ള സർവബോധങ്ങളും തൽക്കാലം മാറി തന്നേ പറ്റും. രണ്ടും കൂടി തമപ്രകാശ വിരുദ്ധ സ്വഭാവയോ ഭാഷകാരം പറഞ്ഞു, തമപ്രകാശങ്ങളെ പോലെ പരസ്പര വിരുദ്ധ സ്വഭാവമാണ്. ശ്രുതി ബോധിപ്പിക്കുന്ന നീ അകർത്താവാണ്, അഭോക്താവാണ്, എന്തുകൊണ്ട് നിന്റെ സ്വരൂപം അതാണ്. ശരി, ശ്രുതി അങ്ങനെ ബോധിപ്പിച്ചാൽ അതിന് വിപരീതമായി ബോധിക്കാൻ പറ്റുമോ? താൻ കർത്താവാണ്, ഭോക്താവാണ്, അങ്ങനെ ആരെങ്കിലും ധരിക്കാറില്ല, അങ്ങനെ ആരും ധരിക്കാറില്ലല്ലോ. പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ അതങ്ങനെ ബോധിക്കാറുണ്ട്. രാമനോട് പറയുന്നു, നീ രാമനാണോ? അല്ല, ഞാൻ കൃഷ്ണനാണെന്ന് ബോധിക്കാൻ പറ്റും? ഇല്ല. എന്തുകൊണ്ട്? താൻ അതാണ്, രാമനാണ്, അതുകൊണ്ട് എനിക്ക് രാമൻ എന്ന് തന്നെ ബോധിക്കാൻ കഴിയും. അതുപോലെ ഇവിടെ ശ്രുതി നീ ഇന്നതാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ മറിച്ചൊരു ബോധിക്കാൻ കഴിയത്തില്ല, വേറൊരു ബോധം അവിടെ വരത്തില്ല. പരിശേഷ്യ ആത്മീകത്വ വിജ്ഞാന സ്മൃതി സന്ധതയിൽ അർത്ഥദേവ ഭാവ, ഫലത്തിൽ അവിടെ ഉണ്ട്. എന്താണ് ആത്മഏകത്വ വിജ്ഞാന സ്മൃതി? അതാണ് തത്വമസി, ആത്മഏകത്വ വിജ്ഞാനം. അത് ഈ സൃഷ്ടി നടത്തിയ ആസത്, അത് തന്നെയാണ് താൻ. അത് ആത്മഏകത്വം, താൻ അതാണ്. മാത്രമല്ല, ഈ സൃഷ്ടിയിൽ കാണുന്ന സർവതും ആ സത്ത് തന്നെ. രണ്ടു തരത്തിൽ ആത്മീകത്വ വിജ്ഞാനം, ആ ബോധം വിജ്ഞാന സ്മൃതി സന്തതേഹി, അവിജ്ഞാന സ്മൃതി സന്തതി എന്ന് പറയുന്നു. അർത്ഥദേവഭാവ, അത് ഫലത്തിലവിടെയുണ്ട്. അർത്ഥ അതെന്ന് വെച്ചാൽ ആ ഉപദേശം കൊണ്ട് തന്നെ അതവിടെയുണ്ട് എന്ന് പറയും. എന്ന വിധേയത്വം, അതിനെ വിധിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നുവെച്ചാൽ അതിനെ ധ്യാനിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ്. വിധി എന്ന് പറയുമ്പോൾ അത് ധ്യാനമാണ്, ഉപാസന. അല്ലാതെ തന്നെ ശാസ്ത്ര ശ്രവണം കൊണ്ട് തന്നെ അത് ഉണ്ട്, ശാസ്ത്രം അങ്ങനെ ബോധിപ്പിക്കുന്നുണ്ട്. രണ്ടു തരത്തിൽ ഒന്നുകിൽ ഈ നേതി നേതി ഈ ശരീരാദികളൊന്നും നീയല്ല, അല്ലെങ്കിൽ സർവം ഖലിതമ്മ ഇതെല്ലാം നീയാണ്. അങ്ങനെ അത് ബോധിച്ചു കഴിഞ്ഞാൽ മറിച്ച് ഇതല്ല എന്ന് ബോധിപ്പിക്കാൻ വേറൊന്നുമില്ല. ശ്രുതിയാണ് അന്തിമമായ പ്രമാണം, ഏറ്റവും പ്രബലമായ പ്രമാണം. അത് ബോധിപ്പിച്ചു കഴിഞ്ഞു ശാസ്ത്രമാണ്, ഒരു ആസ്തികനെ സംബന്ധിച്ച്. മറിച്ചൊരു ബുദ്ധിക്ക് അവിടെ അവകാശമില്ല. അതുകൊണ്ട് തന്നെ സംബന്ധിച്ച് അവൻ്റെ ശരിയായ ബോധം ഇത് തന്നെയായിരിക്കും, തന്നെ പരമാത്മ വസ്തുവാണ് എന്നുള്ള ബോധം തന്നെയായിരിക്കും. പിന്നീട് അതുകൊണ്ട് ഇവിടെ ആ ബോധത്തെ വിധിക്കേണ്ട കാര്യമില്ല, ആ ഒരു ബോധത്തെ ധ്യാനിക്കാൻ പറയേണ്ട കാര്യമില്ല. അതിന് മാറ്റം സംഭവിക്കുന്നില്ല. അതിന് മാറ്റം സംഭവിക്കണമെങ്കിൽ എങ്ങനെ സംഭവിക്കണം? ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കി തത്വമസി സദാത്മാവാണ് എന്ന് ബോധിച്ചു. ഇതിന് മാറ്റം സംഭവിക്കണമെങ്കിൽ ഇനി ഒരു ബോധം ഉണ്ടാവണം, ആ തത്വമസി, ഞാൻ ആ പരമാർത്ഥ വസ്തുവല്ല എന്ന് ആരെങ്കിലും ബോധിപ്പിക്കും. അങ്ങനെ ബോധിച്ചിട്ട് താൻ സ്വയം ബോധിക്കും. അത് സംഭവിക്കില്ല. സംഭവിക്കുന്നില്ല എന്തുകൊണ്ട്? ഇവിടെ തന്റെ സ്വരൂപത്തെയാണ് ബോധിച്ചിരിക്കുന്നത്. തന്റെ സ്വരൂപത്തെ തനിക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തുള്ള സർവത്തിനെയും നിഷേധിക്കും, തന്റെ മനസ്സിനെയും ബുദ്ധിയും വരെ നിഷേധിക്കും. തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. ശ്രുതി അതേ ബോധിപ്പിച്ചുള്ളൂ, നിന്റെ സ്വരൂപം, അതിനാണ് ബോധിപ്പിച്ചത്. അപ്പൊ അതിന്റെ നിഷേധം സാധ്യമാകുന്നില്ല. ആത്മവിജ്ഞാന സ്മൃതി സന്തതി, വിജ്ഞാനവും സ്മൃതിയും, എന്താ രണ്ടും പറഞ്ഞത്? തത്വമസി എന്ന് ബോധിപ്പിച്ചു. അയാളെ തത്വമസി എന്ന് ഗ്രഹിച്ചു, അത് വിജ്ഞാനം. ഇനി ശ്രുതി എങ്ങനെയാണ് തന്നെ ബോധിപ്പിച്ചതെന്ന് ചിന്തിച്ചാൽ പിന്നീട് അത് വിജ്ഞാന സ്മൃതി. ശ്രുതി എന്നെ ബോധിപ്പിച്ചത് തത്വമസി എന്നാണോ? മറിച്ച് അതത്വമസി എന്നല്ലല്ലോ. ഞാൻ സത്തല്ല എന്നല്ലല്ലോ ബോധിപ്പിച്ചത്, സത്തെന്നാണ്. അപ്പൊ ശ്രുതി ബോധിപ്പിച്ചപ്പോൾ താൻ തത്വമസി എന്ന് തന്നെയാണ് ബോധിച്ചത്. ശ്രുതി തന്നെ എങ്ങനെ ബോധിപ്പിച്ചു എന്ന് ചിന്തിച്ചാലും തത്വമസി എന്നാണ് ബോധിപ്പിച്ചതെന്നെ തനിക്ക് സ്മരിക്കാൻ കഴിയും. അതാണ് വിജ്ഞാനവും സ്മൃതി. ആത്മാവ് സ്വയം അത് നേരത്തെ പറഞ്ഞെന്താണോ, സ്മൃതിയോ വിസ്മൃതിയോ ഒന്നുമല്ല. പക്ഷെ തത്വബോധത്തെ എങ്ങനെ ഗുരു തത്വത്തെ ബോധിപ്പിച്ചു, എങ്ങനെ ശ്രുതി തത്വത്തെ ബോധിപ്പിച്ചു എന്നുള്ളതിനെ നമുക്ക് സ്മരിക്കാൻ കഴിയും. അതാണ് വിജ്ഞാനം. അത് എങ്ങനെയാണോ നമ്മൾ ബോധിച്ചത് അതുപോലെ സ്മരിക്കാൻ കഴിയും. ബോധിച്ചത് തത്വമസി എന്നാണെങ്കിൽ സ്മരിക്കുന്നതും തത്വമസി എന്ന് തന്നെയായിരിക്കും. അതിന് മാറ്റം വരത്തില്ല, അതിന്റെ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും അതിനെ വിധിക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ബോധവും ആ ബോധത്തെ ഇങ്ങനെയാണ് താൻ ധരിച്ചിരിക്കുന്നത് എന്നുള്ള ആ അനുസന്ധാനവും, അതാണ് ഇവിടെ സ്മൃതി എന്ന് പറയും. അത് ഏകരൂപത്തിൽ തന്നെ ആ ബോധത്തെ നിഷേധിക്കുന്നതിന് മറ്റു പ്രബലമായൊരു പ്രമാണമില്ല. ഒരു അനുഭവത്തെ നിഷേധിക്കുന്നതിന് മറ്റൊരു പ്രബലമായ പ്രമാണം ഉണ്ടെങ്കിലേ നിഷേധിക്കാൻ പറ്റും. രജുവിൽ സർപ്പമുള്ള അനുഭവം അത് അനുഭവമാണ്, സ്വന്തം അനുഭവമാണ്. ആ അനുഭവത്തെ പ്രത്യക്ഷം കൊണ്ട് നിഷേധിക്കുന്നു, പ്രബലമായ പ്രത്യക്ഷം വീണ്ടും കാണുമ്പോൾ ആ അനുഭവത്തെ നിഷേധിക്കുന്നു. അതുപോലെ സ്വസ്വരൂപത്തെ പ്രത്യക്ഷാദി പ്രമാണങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത തന്റെ സ്വരൂപത്തെ ശ്രുതി ബോധിപ്പിക്കുന്നു. മറ്റു പ്രബലമായ പ്രമാണങ്ങളൊന്നും അതിനെ ബാധിക്കാനില്ല, അതുകൊണ്ടതിന് ബാധ സംഭവിക്കുന്നില്ല. അതാണ് അർത്ഥദേവഭവം. നാം വിധേയത്വം ശോക മോഹ ഭയ അശനായ പിപാസാദി ദുഃഖ ദോഷ നിവർത്തകത്വാറ്റ സ്മൃതേ. അത് മാത്രമല്ല, ഈ അനുഭവം, ശ്രുതി ബോധിപ്പിക്കുന്ന ഈ അനുഭവം, ഈ അനുഭവം അത് കഴിഞ്ഞ് പിന്നെ എന്ന് പറഞ്ഞു, പിന്നീട് സ്മൃതി, ഇത് രണ്ടും ശോകം മോഹം ഭയം അശന പിപാസ ദുഃഖം തുടങ്ങിയ ദോഷങ്ങളെ അതൊന്ന് വർദ്ധിപ്പിക്കുന്നു. ഇവിടെയാണ് നമുക്ക് സംശയം വരുന്നത്. ശ്രുതിയിൽ നിന്ന് ഇങ്ങനെ ഗ്രഹിച്ചു ശരിയാണ്, താൻ സച്ചിദാനന്ദ സ്വരൂപനം, സദാത്മേകത്വത്തെ ഗ്രഹിച്ചു. ശ്രുതി എങ്ങനെയാണ് ബോധിപ്പിച്ച അക്കാര്യത്തിൽ സംശയമില്ല, എങ്ങനെ തന്നെയാണ് ബോധിപ്പിച്ചത്. വിജ്ഞാന സ്മൃതിയിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ശോകമോഹഭയ അശനാപിപാസാദി ദോഷ, അതിന്റെ നിവൃത്തി സംഭവിക്കുന്നുണ്ടല്ലോ ബോധിച്ചതിന് ശേഷവും. ശോകമഹാദികളെല്ലാം പഴയതുപോലെ തന്നെ ഉണ്ട്. ഈ തത്വബോധത്തിൽ ശോകമോഹാദികളില്ലെന്ന് പറയുന്നതാണ് വസ്തു. ശോകമോഹാദികൾ നേരത്തെ എന്നിൽ ഉണ്ടായിരുന്നു. പറയുന്നത് ആ ശോകമോഹാദികൾ എന്നിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്, ഈ തത്വശ്രവണത്തിന് ശേഷവും. ഇവിടെ പറയുന്നത് എന്താണ്? ആ തത്വബോധത്തിൽ തന്നെ അതില്ലെന്നാണ്. അത് ഉണ്ടാകണമെങ്കിൽ ഉണ്ടെന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണോ, ആ തത്വബോധം ഗ്രഹിച്ചിട്ടില്ലെന്നർത്ഥം. അതുകൊണ്ടാണ് അത് ഉണ്ടെന്ന് പറയുന്നത്. അതെന്റെ അനുഭവമാണല്ലോ. അനുഭവത്തെ കുറിച്ച് എന്താണ് ബോധിപ്പിച്ചത്? നിന്റെ ശോകമോഹാദികളില്ല, അതാ ബോധിപ്പിച്ചത്. നിന്റെ സ്വരൂപത്തിൽ, സത്സ്വരൂപത്തിൽ ശോകമോഹാദികൾ നിൽക്കുന്നതിനുള്ള അവസരമില്ല, ഇടമില്ല. ഇതാണല്ലോ ശ്രുതി ബോധിപ്പിച്ചത്. മറിച്ച് ഒരു ബോധം എന്താണ്? ശ്രുതി ഇങ്ങനെയാണ് ബോധിപ്പിച്ചത്, സ്വസ്വരൂപത്തിൽ ശോകമോഹാദികളില്ല. അത് ശരിയല്ല അങ്ങനെ ബോധിപ്പിച്ചത്. മറിച്ച് സ്വസ്വരൂപത്തിൽ ശോകമോഹാദികളുണ്ട് എന്ന് വന്നാൽ ശരി. രണ്ടാമത് അങ്ങനെയൊരു ബോധം വന്നു കഴിഞ്ഞാൽ ശരിയാണ്, തന്നെ ശോകമോഹാദികളെല്ലാം ഉണ്ടെന്ന് പറയേണ്ടി വരും. ശ്രുതി അങ്ങനെ ബോധിപ്പിക്കുന്നുണ്ട്. ശോകമോഹാദികൾ താൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് സഹജമാണ്, നേരത്തെ പറഞ്ഞിട്ടുള്ള സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ ആ അനുഭവം തുടർന്ന് എന്തുകൊണ്ട്? തന്റെ സ്വരൂപത്തെ ധരിക്കാത്തതുകൊണ്ട്. ഇവിടെ അത് മനസ്സിലാക്കി കേട്ടറി

അത് സഖ്യദാനന്ദമാണ്, ശോകമോഹാദികൾക്ക് അധീനമാണ്, അതീതമാണ്, ശോകമോഹാദികൾക്ക് അധീനമല്ല എന്ന് ബോധിപ്പിച്ചാൽ, എന്നൊരുവൻ സ്വയം തന്റെ സ്വരൂപത്തെക്കുറിച്ച് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തന്നെ ശോകമോഹാദികളുണ്ടെന്ന് എങ്ങനെ പറയാൻ കഴിയും? പറയും, അത് ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ, ആ അനുഭവത്തെ കുറിച്ചാണ് പറഞ്ഞത്. നീ അനുഭവിക്കുന്ന നല്ല ശ്രുതി പറയുന്നു, അവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്. ശോകമോഹാദികൾ നീ അനുഭവിക്കുന്നില്ല എന്നൊരിടത്തും പറഞ്ഞിട്ടില്ല. ശോകമോഹാദികൾ അനുഭവിക്കുന്നു എന്നാരും പറഞ്ഞു കൊടുപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ ശോകമോഹാദികളുടെ സ്ഥാനം എവിടെ, നിന്റെ വാസ്തവ സ്വരൂപം എന്ത് എന്ന് ആത്മ അനാത്മ വിവേകപൂർവകമായി ശ്രുതി ബോധിപ്പിക്കുകയാണ്. ഗുരുവൻ അതിനെ ബോധിക്കുന്നു, തന്നിൽ അതില്ല എന്നാണ് ശ്രുതി ബോധിപ്പിച്ചത്. ആ ശ്രുതിയുടെ ആ ബോധത്തെ അംഗീകരിക്കുകയും വീണ്ടും തന്നിൽ അതുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നതിന് എന്താ അർത്ഥമുള്ളൂ? വീണ്ടും മുമ്പിൽ നിൽക്കുന്ന അനുഭവമാണ്. അനുഭവത്തെ നിഷേധിക്കുന്നുണ്ടല്ലോ ശ്രുതി. ആരുടെയും അനുഭവത്തെ നിഷേധിക്കുന്നില്ല, പ്രപഞ്ചാനുഭവത്തെ നിഷേധിക്കുന്നില്ല, ശരീരാനുഭവത്തെ നിഷേധിക്കുന്നില്ല. അതിനെ വിശദീകരിക്കുന്നേ ഉള്ളൂ. ഇന്ന അനുഭവം ഇന്നതുകൊണ്ടാണ്, ഇന്ന അനുഭവം ഇന്നതുകൊണ്ടാണ്, പരമാർത്ഥം ഇന്നതാണ്, ഇത്തരത്തിൽ അതിന് വിശദീകരണം കൊടുക്കുന്നേ ഉള്ളൂ. ശബ്ദസ്പർശ രൂപ രസഗന്ധ അനുഭവത്തെ ഒന്നും മാറ്റി പറയുന്നില്ല. ശബ്ദം രൂപമാണെന്നോ രസം ഗന്ധമാണെന്നോ അങ്ങനെയൊന്നും മാറ്റി പറയുന്നില്ല. അനുഭവങ്ങൾ എങ്ങനെയാണോ അതിനെ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. ഈ അനുഭവങ്ങൾ ഇങ്ങനെ നിൽക്കേ തന്നെ ആ പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. പരമാർത്ഥം എന്നതാണ്? അത് ബോധിപ്പിച്ചാൽ അതിനെ മറ്റൊരു തരത്തിൽ തനിക്ക് ബോധിക്കാനും കഴിയുന്നില്ല. കാരണം ആ ബോധിപ്പിക്കുന്നത് തന്റെ സ്വരൂപത്തെയാണ്, ഇന്നതാണ് എന്ന് ബോധിപ്പിക്കുന്നു. തന്റെ സ്വരൂപം ഇങ്ങനെയായിരിക്കെ ഈ അനുഭവത്തിനുള്ള കാരണങ്ങളും പറയുന്നു. മോഹം, അതുകൊണ്ട് വരുന്ന മിഥ്യാജ്ഞാനം, അതുകൊണ്ട് ഈ പ്രപഞ്ചാനുഭവം, ദ്വൈതാനുഭവം, ഇതെല്ലാം വിശദീകരിച്ച് പറയും. ഇത് ശ്രവണത്തിൽ നിന്ന് കേട്ട് ഒരുവൻ ബോധിക്കുമ്പോൾ പിന്നീട് അവനെങ്ങനെ പറയാൻ പറ്റും സുഖദുഃഖാദികൾ എന്നിലുണ്ട്? അത് പറയാൻ കഴിയത്തില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അവനൊന്നും ബോധിച്ചില്ല. അങ്ങനെ പറയാൻ കഴിയത്തില്ല. എന്താണോ ഉണർന്നിരിക്കുന്നവന് പറയാൻ കഴിയുമോ ഞാൻ ഉറങ്ങുകയാണ്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറയാൻ കഴിയത്തില്ലല്ലോ. ഉണർന്നിരിക്കുന്നവനൊരിക്കലും ഉറങ്ങുന്നു എന്ന് പറയാൻ കഴിയും, ഉണർന്നിരിക്കുന്നു എന്നേ പറയാൻ പറ്റും. അങ്ങനെ സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള ഒരു ഉണർവ്, ഒരു ബോധമാണ് ശ്രുതി ഒരു ജീവന് പകർന്നു കൊടുക്കുന്നത്. ആ ബോധത്തെ അവൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ബോധം അവന് പ്രകാശിച്ചു കഴിഞ്ഞാൽ, ശോകമോഹ ഭയ അശനായ പിപാസാദി ദുഃഖദോഷം അത് നിവർത്തിപ്പിക്കുന്നു. നിന്നില്ലെന്നേ അത് ബോധിപ്പിക്കുന്നു. ശോകമോഹാദികൾ ഇല്ലെന്നല്ല പറയുന്നു, അങ്ങനെ പറഞ്ഞാൽ ശരി, അത് നിന്നില്ല. നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇന്നതാണോ എന്നാണ് ബോധിപ്പിക്കുന്നത്. അപ്പോൾ ആ ബോധം എന്താണോ ശരി. അപ്പോൾ ശോകമോഹാദികൾ അനുഭവിക്കുമ്പോഴോ, ശ്രുതി ഉപദേശിക്കുന്നതിന് മുമ്പും അതനുഭവിച്ചിരുന്നു, ശ്രുതി ഉപദേശിച്ചതിന് ശേഷവും അതനുഭവിക്കുന്നു. അതനുഭവിക്കുന്ന സമയത്ത് അനുഭവത്തെ, ശോകമോഹാദികളുടെ അനുഭവത്തെ ഒരാൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ശോകമോഹാദികളുടെ അനുഭവം എവിടെയാണ്, എവിടെ നിന്നാണ് ഇതിനെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത്? ആ ശോകമോഹാദികളുടെ അനുഭവത്തെ തന്നിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നു. തന്നിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യമില്ല, എന്തുകൊണ്ട്? തന്നിൽ അതില്ല. അല്ല, ഇനി എവിടെയാണോ അനുഭവിക്കുന്നത്, ഇവിടെ അനുഭവിക്കുന്നു, തന്റെ മനസ്സിൽ അവിടെ അനുഭവിക്കുന്നു. അവിടെ നിന്ന് അതിനെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിലോ, അത് പറഞ്ഞു എന്താണ്? ഇത് സ്വാഭാവികമാണ്. ആദ്യമേ പറഞ്ഞു ഇത് സ്വാഭാവികമായ മനസ്സിന്റെ പ്രവൃത്തിയാണ്. അതിനതിൽ നിന്ന് ഒരു വസ്തുവിന്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റില്ല. അത് മനസ്സിന്റെ സ്വഭാവമാണ്. ആ വസ്തു ഉള്ളിടത്തോളം കാലം അതുണ്ടായിരിക്കും. അഗ്നിയിൽ നിന്ന് ഉഷ്ണത്തെ മാറ്റുക സാധിക്കുന്നു, ജലത്തിൽ നിന്ന് ശീതത്തെ മാറ്റുക സാധിക്കുന്നു. അതതിന്റെ സ്വഭാവമാണ്, അതിനെ മാറ്റാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ വസ്തു ഇല്ലാതാകും, അതിനെ മാറ്റണമെന്ന്. അത് സ്വാഭാവികമായി പ്രവർത്തിക്കുന്നു, സ്വാഭാവികമായി ഇല്ലാതാകുന്നു. ജാഗ്രത സ്വപ്നങ്ങളിൽ അത് സ്വാഭാവികമായി പ്രവർത്തിക്കുന്നു. അവിടെ സുഖദുഃഖ അനുഭവങ്ങൾ ഉണ്ടായി തന്നെ ഇരിക്കും. സുഹൃത്തിയിൽ അത് സ്വാഭാവികമായി ഇല്ലാതാകുന്നു, അവിടെ അതിൻ്റെ അനുഭവമില്ല.

അതിനുവേണ്ടി നമ്മുടെ പ്രവൃത്തിയുടെ ആവശ്യം. സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യത്തിനെന്തിനാ പ്രവർത്തിക്കുന്നു? അതാണ് മോക്ഷം. അതിനെങ്ങനെ മോക്ഷം എന്ന് പറയാൻ പറ്റും? കാരണം അത് സഹജമായി തന്നെ സംഭവിക്കുന്നുണ്ടല്ലോ. ദുഃഖനിവൃത്തി സഹജമായി സംഭവിക്കുന്ന ആ ദുഃഖനിവൃത്തി, അതാണ് ദുഃഖനിവൃത്തിയെങ്കിൽ അതിനെന്തിനാ പ്രവൃത്തിയുടെ ആവശ്യം തോന്നുന്നു? അല്ല, എനിക്ക് അതിനെ ആ ദുഃഖത്തിൽ നിന്നുള്ള നിവൃത്തി എനിക്ക് സാധിക്കണം. ശരി, സ്വാഭാവികമായി അത് സാധിക്കുന്നുണ്ട്. അതുപോലെ അല്ലാതെ സാധിക്കണം എന്ന് വെച്ചാൽ അതിനെ നിരോധിക്കണം. അങ്ങനെയും നിരോധിച്ചോളൂ, അത് തൽക്കാലത്തേക്ക് നിരോധിക്കും. അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരത്തില്ല. അഗ്നി സ്പർശിക്കണം, പക്ഷേ കൈപ്പൊള്ളാനും പാടില്ല. ശരി, അങ്ങനെ വാശിയാണെങ്കിൽ അത് ചെയ്യാൻ തോന്നണം. കയ്യിലെന്തെങ്കിലും അഗ്നിയെ പ്രതിരോധിക്കുന്ന എന്തെങ്കിലും സ്വീകരിച്ചുകൊണ്ട്, എന്തെങ്കിലും മരുന്നുകളോ മന്ത്രമോ ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അഗ്നിയെ സ്പർശിച്ചോളൂ. പക്ഷെ അഗ്നിയുടെ സ്വഭാവത്തെ മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ വേണമെങ്കിൽ മനസ്സിനെ നിരോധിച്ചിട്ട് സമാധിയിലിരുന്നോളുക, അങ്ങനെയും സാധിക്കും. തത്കാലത്തേക്ക് പ്രപഞ്ച ബോധമില്ലാതെ എത്ര കാലം ഇരിക്കാമോ അത്രയും കാലം അതിനെ നിരോധിക്കാം. പക്ഷെ അതും ഇവിടെ എന്താണോ നിഴലിനോട് യുദ്ധം ചെയ്യുന്ന പോലെയാണ്. അതില്ലല്ലോ വാസ്തവത്തിൽ. ഞാനോട് യുദ്ധം ചെയ്തിട്ട് എന്താ കാര്യം? അതുപോലെ ശോകം, മോഹ, ഭയ, അസന, പിപാസാദി, ദുഃഖം, ദോഷങ്ങളെ എന്താണ് നിവർത്തകത്വ ഈ ബോധം തസ്മൃതി എന്ന് പറയുന്നതാണ്. അസ്മൃതി എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ദുഃഖ ഭയശോകങ്ങളെല്ലാം വന്ന് തന്നെ ബാധിക്കുന്നു. അങ്ങനെ ബാധിക്കുമ്പോൾ ആ വിവേകം എന്താണോ ശ്രുതി ബോധിപ്പിച്ചത്, ആ ബോധം, അതുകൊണ്ടാണ് അതിനെ ഒരിക്കലും അത് ബോധിച്ചതാണ്. ആ ബോധം കൊണ്ട് ഗ്രഹിക്കുന്ന എന്താണത്? തന്നെ അല്ല, സുഖ സുഖദുഃഖാദികൾ ഇല്ലെന്നല്ല, സ്വസ്വരൂപത്തിൽ അത് നിലനിൽക്കുന്നില്ല. അങ്ങനെ അതാണ് അതിൻ്റെ നിവൃത്തി എന്ന് പറയുന്നത്. അത് നിത്യനിവൃത്തമാണ്, തന്നെ ഇല്ലാത്തതാണ്. മറിച്ചാണെങ്കിലോ വിപരീത ജ്ഞാന പ്രഭോഹി ശോകമോഹാദി ദോഷ. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? ഇവിടെ അദ്വൈതത്തിലെ മുഖ്യമായ സിദ്ധാന്തം എന്താണ്? ഇതിനെല്ലാം കാരണം അജ്ഞാനം. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു. അജ്ഞാനം നശിക്കാതിരിക്കുന്നിടത്തോളം കാലം ഇതെല്ലാം തന്നെ ബാധിക്കുന്നു. അതാണ് വിപരീത ജ്ഞാനം. അജ്ഞാനം കൊണ്ട് വരുന്ന വിപരീത ജ്ഞാനം, നേരത്തെ പറഞ്ഞ മിഥ്യാജ്ഞാനം. അതുകൊണ്ടാണ് ശോകമോഹാദി ദോഷം തന്നെ അനുഭവപ്പെടുന്നത്. ശോകമോഹാദികൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല പ്രശ്നം, അത് തന്നിൽ അനുഭവപ്പെടുന്നതാണ് പ്രശ്നം. കാരണം അന്യരിൽ ശോകമോഹാദികളോട് തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. ഓ, വിപരീത ജ്ഞാനം കൊണ്ട് വരുന്നതാണ് ശോകമോഹാദികൾ. ആ വിപരീത ജ്ഞാനത്തെ നിഷേധിക്കുന്ന സ്വരൂപജ്ഞാനം. അതുകൊണ്ടവിടെ ശോകമോഹാദികൾ തന്നെ നിവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ വന്നാലോ തഥാച തത്ര കോ മോഹ കശോക. പിന്നെ അവിടെ ആ ബോധമുള്ളവന് തന്നിലെവിടെയാണ് ശോകമോഹങ്ങൾ? തന്നിലവിടെ ശോകമോഹങ്ങളില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഒരുവൻ്റെ അന്ധകരണത്തിൽ, ബുദ്ധിയിൽ ശോകമോഹാദികൾ എങ്ങനെയാണോ പ്രപഞ്ചഭാനം, പ്രപഞ്ചപ്രതീതി, അതുപോലെ ശോകമോഹാദികളുടെ അനുഭവം ഉണ്ടായിരുന്നാലും തത്രക്കോ മുഹക്കോ ശോക അസ്വസ്വരൂപത്തിൽ എവിടെയാണ് ശോകമോഹാദികൾ നിലനിൽക്കുന്നത്? വിദ്വാൻ വിഭേദി കുതശ്ചന. വിദ്വാൻ ഒന്നിനെയും ഭയക്കുന്നില്ല, തന്നെ ഭയക്കേണ്ട കാര്യമില്ല. താൻ സച്ചിദാനന്ദ സ്വരൂപമാണ്. തന്നെ നിന്ന് അന്യമായിരിക്കുന്ന ശോകമോഹാദികളെയും ഭയക്കേണ്ട കാര്യമില്ല. എന്തിന് സമാധി ശീലിക്കുന്നു? അല്ലെങ്കിൽ എന്തിന് മറ്റുപായങ്ങൾ സ്വീകരിക്കുന്നു? ഇതിനെ ഭയന്നിട്ടാണ്, ഭയക്കുമ്പോഴാണ് ഒന്നിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ശോകമോഹാദികളെ വിദ്വാന വിഭേദി കുതശ്ചന. ഒന്നിനെയും ഭയക്കുന്നില്ല, ഒന്നിൽ നിന്നും ഭയമില്ല. ശോകമോഹാദികൾ എന്തുകൊണ്ട്? അവൻ സ്വസ്വരൂപ ബോധം കൊണ്ട് കൃതകൃത്യനാണ്. ആ കൃതകൃത്യത സ്വസംവേദ്യത, സ്വയം അനുഭവിക്കുന്ന കൃതകൃത്യതയാണ്. അതുകൊണ്ട് അവൻ ഒന്നിനെയും ഭയക്കുന്നില്ല, ശോകമോഹാദികളെയും ഭയക്കുന്നില്ല. ന ദ്വേഷ്ടി ന കാംക്ഷതി.
അതിൻ്റെ പരമമായ തത്വമാണ് ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അവൻ ദേഷിക്കുന്നതിന് കാംക്ഷിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ശോകമോഹാദികളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം. ഇവൻ ആഗ്രഹിച്ച് അതിനെ വെറുക്കുന്നില്ല, അത് വേണ്ട, അത് ആവശ്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞ് അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള യത്നം അടുത്ത് പറയും. വൃത്തി നിരോധത്തെ കുറിച്ച് പറയും. അത്തരം കാര്യങ്ങളൊന്നും അവൻ ചെയ്യുന്നില്ല. അഭയം വൈ ജനകപ്രാപ്തോസി, അവിടെ ആ പരമാർത്ഥ തത്വത്തെ ബോധിപ്പിച്ചിട്ട് ഋഷി പറയണെന്താണ്, നീ ഇപ്പോ ഈ സ്വരൂപജ്ഞാനം കൊണ്ട് നീ അഭയത്തെ പ്രാപിച്ചിരിക്കുന്നു, ഭയരഹിതമായ അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നു. ഭിദ്യതേ ഹൃദയ ഗ്രന്ഥേ, ഇവിടെ അജ്ഞാന സംശയാദി ദോഷങ്ങൾ ഈ സുസ്വരൂപജ്ഞാനം കൊണ്ട് മാറിയിരിക്കുന്നു. ഇത്യാദി ശ്രുതേഹ, ഈ ശ്രുതികളെല്ലാം ആ പരമാർത്ഥ ബോധത്തെക്കുറിച്ച് പറയുകയാണ്. അവിടെ എങ്ങനെ ശോകമോഹാദികൾ നിവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ ബോധിപ്പിക്കുകയാണ്. മറ്റൊരുപായം കൂടാതെ കേവലം സ്വരൂപബോധം കൊണ്ട് തന്നെ അജ്ഞാനം നിവർത്തി, മിഥ്യാജ്ഞാനം നിവർത്തി, സംസാരമുക്തി, ഇതെല്ലാം ആകാം എന്നിവിടെ പറയുകയാണ്. അപ്പോൾ അവിടെ സമാധിവാദി പറയുകയാണ് അത് ശരിയാകത്തില്ല, ഇതൊക്കെ അനുഭവമാണ്, ഈ അനുഭവം നിന്ന് രക്ഷപ്പെടുന്നെങ്കിൽ ഈ അനുഭവം ഇല്ലാതാവും. അതിനെന്ത് ചെയ്യണം, നിരോധത്തറി അർത്ഥാന്തരം യോഗ ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തി നിരോധ രൂപത്തിലുള്ള യോഗത്തെ ശീലിക്കണം, ശീലിച്ച് സമാധി പോകണം. അവിടെ ഈ സ്വതുക്കാദികളെല്ലാം പോകുന്നു, അവിടെയുള്ള മുക്തി. ഇത്തരത്തിൽ നിരോധ സമാധി, ഈ സമാധി എന്നുള്ള വാക്ക് കേട്ട് ഭ്രമിക്കേണ്ട കാര്യമില്ല. ജ്ഞാനസമാധിയുണ്ട്, ജ്ഞാനവും സമാധിയുണ്ട്, ജ്ഞാനസമാധി അംഗീകരിക്കുന്നുണ്ട് ഭാഷകാർ, നിരോധ സമാധി അംഗീകരിക്കുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ ഇനി വിശദീകരിക്കും.

ഗതോ സ്വർഗമേവൈനല്ലോകമനത്രജന്തേ ൃഷ്ടേവതിഷ്ടേശ്യോഷധയക്ഷേത്തിഷ്ടം പ്രതിഷ്ഠത്യന്നപത്യോഷധേനബ്രഹ്മവാക്ബ്രാഹ്മണൈവാസ്മൈ അന്നാദർഭിർനിവപതി ദ്വാദശമാസാസംവത്സരസ്ത ഏവ ചതുർദശേ അഹോരാത്രേ ഏവൈതത് സംവത്സരേണ ത്രാജ്യാന്നാദ്യമവൃന്ദേന്നം വൈ ഫലമന്നമർക്കോ ഏതന്നമസ്മിൻവപതി യാന്നിവതിയാസ്മീയാദ്യവരസ്യാതൈരുത്യേതേ സംവിധാനേവാ യമവരുഞ്ജ.